ഒരു കാട്ടിൽ ഒരു ഫേൺ ചെടിയും മുളവിത്തും ഒരേ സമയം നട്ടുപിടിപ്പിച്ചു. ഫേൺ ചെടി വളരെ വേഗത്തിൽ വളർന്ന് പന്തലിച്ചപ്പോൾ മുളവിത്ത് വർഷങ്ങളോളം ഒരു മാറ്റവുമില്ലാതെ മണ്ണിൽ തന്നെ കിടന്നു. എന്നാൽ തോട്ടക്കാരൻ നിരാശനാകാതെ അതിന് ദിവസവും വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നു. അഞ്ചാം വർഷം ആ മുളവിത്ത് മണ്ണിൽ നിന്ന് മുളപൊട്ടുകയും വെറും 6 ആഴ്ച കൊണ്ട് 100 അടി ഉയരത്തിലേക്ക് വളരുകയും ചെയ്തു. കഴിഞ്ഞ 5 വർഷവും അത് മുകളിലേക്ക് വളരുകയല്ല, മറിച്ച് വലിയ ഉയരങ്ങൾ താങ്ങാൻ പാകത്തിൽ ഭൂമിക്കടിയിലേക്ക് ശക്തമായ വേരുകൾ ആഴ്ത്തുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും വിജയങ്ങൾ വൈകുമ്പോൾ നമ്മൾ പരാജയപ്പെടുകയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ വിജയങ്ങൾക്കായി ശക്തമായ അടിത്തറ നിർമ്മിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചരിത്രത്തിലാദ്യമായി മാതാവിലൂടെ ഈശോയെ ആരാധിക്കുന്ന ഒരു ആരാധനാഗാനം. ഇത് കേൾക്കുമ്പോഴും പാടുമ്പോഴും ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങളിലും വ്യക്തിജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും പരിശുദ്ധ കന്യാമറിയം വഴി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നു.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂൺ 11, കൊല്ലവർഷം 1201, ഇടവം 28, വ്യാഴാഴ്ച.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ F90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
3: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ F90.
4: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: ஹே ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ. கூட உள்ளது ஞானாட் ஆர்ஜே சுல்தானையான. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യാനും നല്ല കിട്ടിലും പാട്ടുകൾ പ്ലേ ചെയ്ത് തരാനും ഞാൻ എന്തായാലും ഇങ്ങനെ ഫുൾ എനർജിയിലും ഇങ്ങനെ ഫുൾ പോസിറ്റിവിറ്റിയിലും ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ ഓരോ തിരക്കിനിടയിലും ജോലിക്ക് പോകുന്ന തിരക്കിനിടയിലും ഒക്കെ നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇങ്ങനെ കേൾക്കാനായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 13 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ ഇന്ന് June 11. യെസ്, ഇന്ന് ഇന്റർനാഷണൽ മേക്കിംഗ് ലൈഫ് ബ്യൂട്ടിഫുൾ ഡേ ആണല്ലേ. അപ്പോൾ ജീവിതത്തെ കുറച്ച് സുന്ദരമാക്കാനൊക്കെ പറ്റിയ ഒരു സ്പെഷ്യൽ ഡേ ആണിന്ന്. നമ്മുടെ ഈ ഒരു കൊച്ചു ജീവിതം കൂടുതൽ മനോഹരമാക്കാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ലാതെ വഴിയിലുടനീളം പുഞ്ചിരി തൂക്കുന്ന ഒരു പൂച്ചെടി നടാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് ഒരു ചെറിയ ചിരി വരുത്തുന്ന എന്തെങ്കിലും ചെയ്യാം. ഒരു ആത്മാർത്ഥമായ പുഞ്ചിരി അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കുന്ന സുഖമാണോ എന്നൊരു വാക്ക്, അത് മതി ഈ ലോകം കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ. അപ്പോൾ പിന്നെ മടിച്ചു നിൽക്കേണ്ട, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ തന്നെ അല്ലേ. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിൽ കേൾക്കാം മതി മനോഹരമായിട്ടുള്ളൊരു പാട്ട്.

0: വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണം രാജ്യത്തെ 25 കോടിയിലധികം ജനങ്ങളെ ദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കാ സപ്ന അബ് കിസി ഏക് വ്യക്തി കാ നഹീ രഹാ, കിസി സർക്കാർ കാ നഹീ രഹാ, കിസി ദൽ കാ നഹീ രഹാ. ദേശ് കേ ജൻ ജൻ കാ സപ്ന ബൻ ചുകാ ഹൈ, സങ്കൽപ്പ ബൻ ചുകാ ഹൈ. ഔർ ഇസ് സപ്നേ കി പൂർത്തി കേ ലിയേ ഹമേ അപ്നാ ഹർ പൽ സമർപ്പിത് കർനാ ഹൈ.
0: തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചതിന് അഭിനന്ദനം അറിയിച്ച ലോക നേതാക്കൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ജർമ്മൻ ഫെഡറൽ ചാൻസലർ ഫ്രെഡറിക് മെർസ്, കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തുടങ്ങി ആശംസ അറിയിച്ച എല്ലാ നേതാക്കൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ സോഫിയയിൽ ബൾഗേറിയ പ്രധാനമന്ത്രി റുമേൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, ഫാർമ, സെമി കണ്ടക്ടറുകൾ, എഐ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിൽ സഹകരണം ആഴത്തിലാക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കുൽത്താരന്ത സംഭാഷണങ്ങളുടെ 14-ാമത് പതിപ്പിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇന്ന് ഫിൻലാൻഡിലെത്തും. സാംസ്കാരിക മന്ത്രാലയം 2024-2025 വർഷങ്ങളിലെ സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, സംഗീത നാടക അക്കാദമി പുരസ്കാരങ്ങൾ, ഉസ്താദ് ബിസ്മില്ലാഖാൻ യുവ പുരസ്കാരം എന്നിവ പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിനായി സംഗീതം, നൃത്തം, നാടകം എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള 108 കലാകാരന്മാരെ തെരഞ്ഞെടുത്തു. ഫെലോഷിപ്പും അവാർഡുകളും പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതി സമ്മാനിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ എൻഡിഎ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. ദരിദ്രരുടെ ക്ഷേമത്തിനും സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായ ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരം രാജ്യത്തുടനീളമുള്ള 81 കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൌജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വ്യക്തിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി

0: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. കോഴിക്കോട് നടന്ന RT-PCR പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായാണ് സാമ്പിൾ പൂനെയിൽ അയച്ചത്. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ എസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഒരു റിപ്പോർട്ട്.
1: മാനവികതയുടെ ജീവമായി നിറച്ചൊരു കാൽപന്ത് ഭൂഖണ്ഡാതിരുകൾ ഭേദിച്ചു പായുമ്പോൾ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ഇനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ഓർമ്മകളുടെ ചരിത്രം തിരുത്താൻ പുതിയൊരു പോർമുഖം ഇന്ന് അർദ്ധരാത്രി തുറക്കുന്നു. 39 ദിവസം നീളുന്ന യുദ്ധം. July 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ കലാശ പോരാട്ടത്തിൽ ലോകം കീഴടക്കുന്നതാരാകും? കിരീടം നിലനിർത്താൻ അർജന്റീനയോ, ആദ്യ കിരീടത്തിന് പോർച്ചുഗലോ, വിജയാവർത്തനത്തിന് ഫ്രാൻസോ, റെക്കോർഡ് ഭേദിക്കാൻ ബ്രസീലോ, അതോ വീണ്ടും വിസ്മയമായി സ്പെയിനോ? ചോദ്യങ്ങൾ അനവധിയാണ്. സ്വപ്നങ്ങൾ പല നിറമാണ്. ചിന്തകൾ ഒരേയൊരു പന്തിലേക്കാണ്. പല കോടി മനം കവരാൻ, 100 കളം പിടിക്കാൻ, ഒരേയൊരു കപ്പടിക്കാൻ അവരെത്തുന്നു. മെസ്സി എന്ന മെഷിഹയ്ക്കും ഒരേയൊരു റൊണാൾഡോയ്ക്കും പ്രിയപ്പെട്ട നെയ്മറിനും ഇത് അവസാന ലോകകപ്പാകാം. പക്ഷേ ഈ പന്തിന്റെ പ്രയാണം നിലയ്ക്കുന്നതേയില്ല. ഗോൾവലകൾ വരവേൽക്കുന്നു. കിലിയൻ എംബാപ്പയെ, ലാമിൻ യമാലിനെ, പുതിയ താരോദയങ്ങളെ, ആഫ്രിക്കൻ കരുത്തന്മാരെയും യൂറോപ്യൻ വമ്പന്മാരെയും ലാറ്റിനമേരിക്കൻ ചാരുതയെയും ലോകം നെഞ്ചിലേറ്റുമ്പോൾ ഏഷ്യൻ അത്ഭുതങ്ങളെയും കളിക്കളം കാത്തിരിക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് മെച്ചം. വാശിയേറിയ പോരാട്ടങ്ങൾ പുൽപ്പരപ്പുകൾക്ക് തീപിടിപ്പിക്കുമ്പോൾ ഉറപ്പാണ് ഈ ലോകകപ്പ് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തും. കാത്തിരുന്നു കാണാം ആര് ലോകം ഭരിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 മുതൽ നൽകുക. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി സുപ്രധാന ചുവടുവയ്പ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. ഒരു റിപ്പോർട്ട്.
1: റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. സ്റ്റേഷൻ കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുകൾ, എയർ കണ്ടീഷനിംഗ്, വെന്റിലേഷൻ സംവിധാനങ്ങൾ, എമർജൻസി എക്സിറ്റുകൾ, അഗ്നിശമന ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിർണായക സുരക്ഷാടിസ്ഥാന സൌകര്യങ്ങളും ഓഡിറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. തീപിടുത്തങ്ങൾ ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങളോട് ഫലപ്രദമായി പ്രതികരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട് ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. അതേസമയം ഷിഗല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. നീതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അധ്യക്ഷത വഹിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ധാരണ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ച് ഇന്ത്യൻ റെയിൽവേ. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര ഉന്നതതല യോഗം. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്കോഫ്.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർച്ചി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 43 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പം ഇനി നമ്മൾ നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ കേൾക്കാൻ പോകുന്നത് വൈദ്യുതി മുടക്കവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. എഴുകോണിൽ 33 KV സബ്സ്റ്റേഷനിലെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഇന്ന് രാവിലെ 9 മണി മുതൽ 5 മണി വരെ എഴുകോൺ വൈദ്യുതി സെക്ഷന്റെ പരിധിയിൽ ഭാഗികമായി വൈദ്യുതി തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരും മറക്കേണ്ട, ഇന്ന് രാവിലെ 9 മണി മുതൽ 5 വരെയാണ് എഴുകോൺ വൈദ്യുതി സെക്ഷന്റെ പരിധിയിൽ ഇന്ന് കറണ്ട് ഇല്ലായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എത്രയും വേഗം ചെയ്തൊക്കെ അവെയറായി ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: What's your mocha?

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി. ആൻഡ് ദ ടൈം ഈസ് 8 o'clock.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ മോർണിംഗ് മോജോയിൽ ഈ ഒരു സമയം എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റാണ്. യെസ്, നമ്മളിനി കേൾക്കാൻ പോകുന്നതെല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളുമാണ്. ആദ്യം തന്നെ പ്ലസ് വൺ ഫലവുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഹയർ സെക്കൻഡറി 1st പരീക്ഷാ ഫലം 15 പ്രസിദ്ധീകരിക്കുന്നതാണ്. 10 പ്രസിദ്ധീകരിക്കും എന്നാണ് മുമ്പ് അറിയിച്ചിരുന്നത്. എന്നാൽ പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഗൾഫ് കേന്ദ്രങ്ങളിലെ മാറ്റിവെച്ച 1st പരീക്ഷകൾ നടത്തിയ ശേഷം ഈ വിദ്യാർത്ഥികളുടെ ഫലവും കൂടി പ്രസിദ്ധീകരിക്കുന്നതിനാലാണ് ഫലം വൈകിയതെന്ന് പരീക്ഷാ ജോയിന്റ് ഡയറക്ടർ കെ മാണിക്കരാജ് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡേറ്റ് ആരും മറക്കേണ്ട, 15 പ്ലസ് വൺ റിസൾട്ട് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വൺസ് ഗി ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Pudhuputhan padanareethigal, Wi-Fi connected digital class murigal, Antarashtra nilavaramulla English speaking campus thudangiya pratheekathakalulla Kollam jillayile Eka Global Schoolil ningalude kuttikalude admission urappaakku.
4: Compass Global School, Valagam.

0: Morning Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ 4 വർഷ ബിരുദവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പന്മന പ്രാദേശിക ക്യാമ്പസിൽ 2026-27 അധ്യയന വർഷം ആരംഭിക്കുന്ന സംസ്കൃത വേദാന്തം മലയാളം 4 വർഷ ബിരുദ കോഴ്സുകളിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. സംസ്കൃതത്തിൽ ബിരുദ പഠനത്തിന് പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് മാസം 500 രൂപ വീതം സ്കോളർഷിപ്പും നൽകുന്നതാണ്. ഉയർന്ന പ്രായപരിധി ജനറൽ അല്ലെങ്കിൽ SC/BC വിദ്യാർത്ഥികൾക്ക് 2026 ജനുവരി 1 23 വയസ്സ്, പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് 25 വയസ്സുമാണ്. +2 അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഥവാ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതുമാണ്. അപേക്ഷാ ഫീസ് ജനറൽ അല്ലെങ്കിൽ SC/BC വിദ്യാർത്ഥികൾക്ക് ഓരോന്നിനും പ്രോഗ്രാമിനും 60 രൂപയും പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് 30 രൂപയുമാണ് ചാർജ് ആക്കുന്നത്. അപ്പോൾ അവസാന തീയതി വരുന്ന 15-ാം തീയതിയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ വെബ്സൈറ്റ് ഒന്നും കൂടി പറയുകയാണ്, www.ssus.ac.in എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിൽ 8:30 മുതൽ 9 മണി വരെ വിഷിംഗ് സെഗ്മെൻറ്റാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി. എന്തെങ്കിലും വിശ്വസം കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദി നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദിനം അടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
2: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: വൈഎസ് ഉള്ളപ്പോൾ വൈവറി.
5: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
6: Pudhu puthan padana reethikal, Wi-Fi connected digital class murigal, Antarashtra nilavaramulla English speaking campus thudangiya pratheekathakalulla Kollam jillayile Eka Global Schoolil ningalude kuttikalude admission urappaakku.
7: Compass Global School, Valagam.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: மார்னிங் மோஜோ.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 33 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇനി അടുത്ത് 9 മണി വരെ. അപ്പൊ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി മെസ്സേജസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ ഈ ടൈം നിങ്ങൾക്ക് കാര്യമായി തന്നെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്ക് മുന്നിലേക്ക് പുഞ്ചിരിയോടെ കടന്നു വരുന്ന ഒരാൾ അതേ സന്തോഷത്തോടെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ സംതൃപ്തിയോടെ തിരിച്ചു പോകും എന്നൊരു തീരുമാനം നാം എടുത്താൽ മാറ്റം അനുഭവിക്കാൻ സാധിക്കും, ജീവിതം സുന്ദരമാകും. ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. ശരിയാണ്, നമ്മുടെത്തേക്ക് ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വരുന്ന ആൾ അതിനേക്കാൾ ഇരട്ടി സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു സംതൃപ്തിയുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെത്തേക്ക് വന്നൊരു വ്യക്തിക്ക് തോന്നുന്ന ആ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാവർക്കും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷയം അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, സൗഹൃദം ഒരു വാക്കല്ല, ജീവിതം മുഴുവൻ ഓർക്കുന്ന ഒരു അനുഭവമാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സത്യമാണ്, ഒരു പക്ഷേ ചെറിയൊരു നേരത്തെ സൗഹൃദമേ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഓർത്ത് സന്തോഷിക്കാൻ കഴിയുന്ന ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടാവും ഓരോ വ്യക്തികളും ഓരോ സൗഹൃദവും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൗഹൃദമൊക്കെ കീപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഡ് അയച്ചിട്ടുള്ള മനോജ് ചേട്ടനും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു, 46 മിനിറ്റ് ആയിരിക്കണം അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് മെസ്സേജസും കാര്യങ്ങളും ഇങ്ങനെ വിഷസായിട്ട് വന്നിട്ടുണ്ട്. അതിന് മുന്നായി നമുക്കൊരു കോളർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മളോട് സംസാരിക്കാനായിട്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കാമോ? ഓക്കെ, കോൾ ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജും അയക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദി നമ്പർ 0474291900. 0474291900. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526490900. 9526690900. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: മാറ്റങ്ങൾ അനിവാര്യമാണ്. ജീവിതത്തിലെ ഓരോ മാറ്റത്തിനോടും നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് നമ്മുടെ ജീവിത വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് രാധാമണി ചേച്ചിയാണ്. അപ്പൊ രാധാമണി ചേച്ചിക്ക് നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. റാംജി ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും എന്റെ കൊച്ചുമകളായിട്ടുള്ള അശ്വതിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജി ചേട്ടനാണ്. അപ്പോൾ ഈ ഒരു മെസ്സേജ് അയച്ച് റാംജി ചേട്ടനും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പം നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമുക്കിങ്ങനെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി 2 മെസ്സേജസ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. തങ്കമണി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നമസ്കാരം ആസ്ട്രിയ ആൻഡ് സുൽത്താന, ഏവർക്കും സുഖമല്ലേ? നേടണമെന്ന വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തോൽക്കുമെന്ന ഭയം താനെ പടിയിറങ്ങും. ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും കാര്യം ജീവിച്ച് നേടിയെടുക്കണം എന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും നേരിടാനുള്ളൊരു ഒരു പവർ ഓട്ടോമാറ്റിക്കലി വരും അല്ലേ. അപ്പോൾ എന്നാലും ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിച്ച തങ്കമണി ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഐശ്വര്യ പ്രേം അരുൺ പ്രേം ചേട്ടനാണ്. അതായത് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നല്ലൊരു ശുഭം ദിനം നേരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും അത് നിങ്ങളെ എവിടേക്കാണ് നയിക്കുന്നതെന്നും നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജീവിതം രസകരമായി മാറും. സ്നേഹത്തോടെ പാറങ്കോട് നിന്നും അരുൺ പ്രേം, മകൻ ആര്യമാൻ അരുണും എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞത് ഇത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും എവിടേക്കാണ് നമ്മൾ പോകുന്നതെന്നും നമുക്ക് തന്നെ ഒരു ധാരണയുണ്ടെങ്കിൽ പല പ്രതിസന്ധിയെയും നമുക്ക് തന്നെ നേരിടാൻ സാധിക്കും. എന്തായാലും ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷസ് അറിയിച്ച അരുൺ ചേട്ടനും അതുപോലെ തന്നെ തങ്കമണി ചേച്ചിക്കും നല്ലൊരു വ്യാഴാഴ്ച ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. യെസ് പവന് 3,960 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. അതും ബുധനാഴ്ച പവന് 3,960 രൂപയാണ് കുറഞ്ഞത്. രാവിലെ 3,160 രൂപ കുറഞ്ഞതിന് ശേഷം 1,09,160 രൂപയിലെ പവന് ഉച്ചയ്ക്ക് ശേഷം 800 രൂപ കൂടി കുറഞ്ഞിരിക്കുകയാണ്. ഇതോടെ പവന് 1,08,360 രൂപ ഒരു ഗ്രാമിനും, അതുപോലെ തന്നെ ഒരു ഗ്രാമിന് 13,545 രൂപയുമായി കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. സമീപകാലത്തെ ഒറ്റ ദിവസത്തെ ഏറ്റവും വലിയ ഇടിവാണിത്. 10 ദിവസത്തിനുള്ളിൽ തന്നെ പവന് 6,800 രൂപയായി കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ടൈമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടൈം. സ്വർണ്ണമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൂട്ടാൻ പറ്റിയ ഒരു ടൈമാണ്. അപ്പോൾ എന്തായാലും ഒരൽപ്പം ആശ്വാസം ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. ഇനി ആശ്വാസം മാറുന്നതിന് മുന്നേ, അതായത് ഇനി ഏത് നിമിഷം വേണമെങ്കിലും സ്വർണത്തിൻ്റെ കാര്യമായിട്ട് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഒരു പെട്ടെന്ന് തന്നെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആണല്ലേ. അപ്പോൾ ഈ ഒരു ടൈം തന്നെ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നാടിനൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Cheta, veetilekku saadhanangal vaangande.
4: Cheriyarchu vaangane, Aljo special offers undallo.
3: Adene, ella shini yar divasangalum special offers undu nammude Aljoil.
4: Aljo, vilakkuruvinde vismayam.
5: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummanur.
1: Vishwasthathayude vegathiyumayi 5G Mobile Science Service Center. Ettum pudhiya model smartphonekal, mikacha laptop mobile servicekal, adum mattengum ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞു 30 ആയിരിക്കുകയാണല്ലേ. അപ്പം നമ്മളിനി കേൾക്കുവാൻ പോകുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. 3 ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച, അതായത് ഇന്ന്, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 50 km വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. അതുപോലെ തന്നെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വെള്ളിയാഴ്ച വരെ മീൻ പിടിക്കാൻ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ഇനി ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു, 50 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പം നമ്മുടെ മോർണിംഗ് മോജോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിനു മുന്നായി ഒരു അപ്ഡേറ്റ് കൂടി ഷെയർ ചെയ്യാനുണ്ട്. കൺസെഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. KSRTC വിദ്യാർത്ഥി കൺസെഷൻ കാർഡ് പുതുക്കാൻ ഈടാക്കുന്നത് 100 രൂപയെന്ന് KSRTC അറിയിച്ചിരിക്കുകയാണ്. 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കാർഡ് അനുവദിക്കുവാനും പുതുക്കാനുമായി ഓരോ അധ്യയന വർഷാരംഭത്തിലും ആകെ 110 രൂപയാണ് ഈടാക്കിയിരുന്നത്. ഇതിൽ 100 രൂപ പ്രോസസിംഗ് ഫീസായിട്ടും 10 രൂപ കാർഡിന്റെയും അനുബന്ധ സ്റ്റേഷനറി സാമഗ്രികളുടെയും ചെലവായും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ നിലവിൽ പഴയ കാർഡിൽ മാറ്റം വരുത്തി സ്മാർട്ട് കാർഡ് വന്നതോടെ 10 രൂപ സ്റ്റേഷനറി ചാർജ് ഒഴിവാക്കിയെന്നും KSRTC അറിയിച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും ഈ ഒരു അപ്ഡേറ്റോടുകൂടി എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. അപ്പം ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. വൺസ് അഗെയിൻ ഒരു വെരി ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഞാൻ പോവുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: രാത്രിയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ്എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇനത്തിൽ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങു പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: പ്രവീൺ.
0: പ്രവീൺ, പ്രവീണേട്ടാ, വീട് അടുത്തന്നെയാണോ?
1: വീട് അടുത്തല്ല, വീട് ട്രിവാൻഡ്രം ആണ്.
0: ട്രിവാൻഡ്രം കാരണം ഇവിടെ എന്താ പരിപാടി?
1: ഇവിടെ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു.
0: ദർശനം കഴിഞ്ഞോ?
1: ദർശനം കഴിഞ്ഞിട്ടില്ല, വെയിറ്റ് ചെയ്യണം.
0: ഓക്കെ, ശരി ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് വൈഫ്, രണ്ട് കുട്ടികൾ.
0: കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മുത്തോ കുട്ടി 10th പഠിക്കുന്നു, ഇളയ കുട്ടി 6th പഠിക്കുന്നു. 6.
0: ഓക്കെ, 10th ആയിട്ടുണ്ട്. SSLC ആണ് ഇനി അടുത്തൊരു വലിയ കടമ്പയാണ്. അച്ഛന്റെ പ്രതീക്ഷയ്ക്ക് എങ്ങനെയാണ്?
1: വലിയ ഹോപ്പൊന്നുമില്ല, എന്നാലും ഓക്കെ, മേബി അതൊക്കെ അവരുടെ അവരല്ലേ തീരുമാനിക്കാൻ. ഞാൻ അവരോട് കമ്പലൊന്നും ചെയ്യാറില്ല, എത്ര പഠിച്ചേ പറ്റുന്നു പറയുന്നില്ല. പഠിച്ചാലും അവർക്ക് കൊള്ളാം,
0: അത്രേ ഉള്ളു. പഠിച്ചാലും അവർക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ അവർ കഷ്ടപ്പെടും അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു റിസോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, ഹോട്ടലിലാണ്, വർക്കലയാണ് ഹോട്ടലിലെ, അവിടുത്തെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാം.
0: ഓക്കെ ശരി. അപ്പൊ എന്തായാലും റിസോർട്ട് ജിഎമ്മായിട്ട് വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലി അറിയാലോ നമ്മുടെ ഇതില്, എന്താ പറയാ, ജോലി ഇതിൽ സ്ട്രെസ് ഒക്കെ ഉള്ള ജോബ് ആണ്. എന്നാലും ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് ആണല്ലോ, അപ്പൊ അതിന്റേതായ സ്ട്രെസ് ഉണ്ടാവും. എന്നാലും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, എന്റെ ജോലി എൻജോയ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ ഓക്കെ.
0: അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനൊരു ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് ജോബ് സെക്രട്ടറി ആയിട്ട്?
1: ആ, ആക്ച്വലി അങ്ങനല്ല, ഞാന് +2 കഴിഞ്ഞ സമയത്ത് ഞാൻ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടാണ് ഞാൻ ബാക്കി പഠിക്കുന്നത്. അപ്പൊ പാർട്ട് ടൈം ജോലി ഞാൻ ഒരു ഹോട്ടലിലാണ് ചെയ്തത്, അങ്ങനെ ചൂസ് ചെയ്തായി പോയതാണ്. അവിടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുകയും ഒരു ഹോട്ടലിൽ തന്നെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്ത് പിന്നെ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ് അതേ ഹോട്ടലിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ അങ്ങനെയാണ് പല പല സെക്ഷനിലായിട്ട് മാറി ഇപ്പൊ ജനറൽ മാനേജർ എന്ന പൊസിഷനിലെത്തി നിൽക്കുന്നു. 6 വർഷമായി ജനറൽ മാനേജർ ആയിട്ട്.
0: ഓക്കെ, അപ്പൊ തന്നെ സാഹചര്യത്തിന്റെ കളികൾ മൂലം ഇങ്ങനെ ഈ ഒരു രംഗത്ത് ഇങ്ങനെ പ്രവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും ചേട്ടാ, ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. സോ ആരും എങ്ങ് പോകേണ്ട, കേട്ടോടിയിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, Onasraya FM 19, Nadinoppum, Nattarkoppum. Appo nammal angirathe nammade Chandamukkilethi hotel management fieldil work cheyna nammade Praveen chettanodu ingane varthane paranjondirikkana. So chettanodu korchu karyangal kodu chodikkanund. Appo chetta, ee oru hotel management allengil ee oru field, ee oru sector choose cheyna vidyarthikalodu endanu parayanullathu?
1: Ottu okke ullu hard work. Ningal hard work cheythu kaynal definitely ningalkku ningale indine career il uyarcha undu. Time nokkarathu, sincere aayikkanam, jobinodu oru sincere ആ ഒരു കൺസിഡറേഷൻ വെച്ചും പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. എന്തായാലും അതിപ്പം ഏത് മേഖലയാണെങ്കിലും നമ്മൾ കഷ്ടപ്പെടുക അല്ലേ, ഹാർഡ് വർക്ക് ചെയ്യുക, അതിനെ മുതൽക്കൂട്ടായിട്ട് മുൻപോട്ട് കൊണ്ടുപോകണെങ്കിൽ ഏത് ഫീൽഡാണെങ്കിലും നമുക്ക് സക്സസ് ആവാൻ പറ്റും അല്ലേ.
1: ഓഫ് കോഴ്സ്
0: തീർച്ചയായിട്ടും. അപ്പൊ എത്ര വയസ്സായി? 42 കണ്ടെന്ന് പറയത്തില്ല
1: കേട്ടോ.
0: ഓക്കെ ശരി. അപ്പോഴേ ലൈഫിലൂടെ പഠിച്ച ഏറ്റവും നല്ല ലെസൺ എന്താണ്?
1: Don't trust anybody blindly.
0: ഓക്കെ, നമ്മൾ എന്താണ് ബ്ലൈൻഡ്ലി ആരും ട്രസ്റ്റ് ചെയ്യരുത് അല്ലേ. അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്.
1: അതല്ലേ ലൈഫിലൂടെ നമ്മൾ പറയുന്ന നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ്. ഈവൻ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഈവൻ നമ്മുടെ സീനിയേഴ്സ് ആയിക്കോട്ടെ, ജൂനിയേഴ്സ് ആയിക്കോട്ടെ, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. ദാറ്റ്സ് ഓൺലി പോണി പോയിന്റ്.
0: തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക, മറ്റാരെ നമ്മൾ അധികമായിട്ട് വിശ്വസിക്കുക, പക്ഷെ ബ്ലൈൻഡ്ലി നമ്മൾ വിശ്വസിക്കരുത് അല്ലേ.
1: തീർച്ചയായിട്ടും
0: അതൊരു വലിയ പാഠമാണ് ലൈഫിൽ, എല്ലാവരും ഉൾക്കൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകേണ്ട ഒരു പാഠമാണ്. സോ എന്തായാലും ആ ഒരു ലൈഫ് ലെസൺ ഒക്കെ എന്താണ് ജീവിതത്തിലുടനീളം അതിന്റെ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ചേട്ടാ ഇതുപോലെ സന്തോഷമായിട്ട് എന്നും പോകാൻ സാധിക്കട്ടെ, ജീവിതമൊക്കെ മനോഹരമാകട്ടെ.
1: താങ്ക് യു വെരി മച്ച് ശ്രീശാന്ത്.
0: ഓക്കെ ചേട്ടാ, നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് ട്രിവാൻഡ്രം സ്വദേശിയായ പ്രവീൺ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 19, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: There was a tata.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ ഇങ്ങനെ ഓട്ടോയിലേക്ക് ഇരിക്കുകയാണ്. ഒന്ന് പരിചയപ്പെടാം ചേട്ടനെ. ചേട്ടാ പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ഉണ്ണി.
0: ഉണ്ണി, ഉണ്ണി ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: അവിടെ തന്നെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛൻ, പിന്നെ ചേട്ടത്തി, ചേട്ടൻ, പിള്ളേരെല്ലാം.
0: ഓക്കെ, എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു.
1: ഹാപ്പിയായിട്ട് പോകുന്നു.
0: ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഡ്രൈവിംഗ് ആണ്, ഓട്ടോ ഓടിക്കണം.
0: ഓട്ടോ ഓടിക്കണം. നമ്മുടെ പാവങ്ങളുടെ ബെൻസും പോർഷും ഇന്നോവയൊക്കെ ആയ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ.
1: എന്റെ കൂട്ടത്തിൽ ഇടയ്ക്കുള്ള നമ്മൾ ഓടിക്കുന്നു.
0: ഓക്കെ, ശരി. അപ്പോൾ എത്ര വർഷമായിട്ട് ഡ്രൈവിംഗ് മേഖലയിലുണ്ട്?
1: 25 വർഷങ്ങളുണ്ട്.
0: 25 വർഷമായിട്ട്? ഓക്കെ, ഒരുപാട് പരിചയ സമ്പത്തുള്ള ഡ്രൈവറാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ ഓട്ടോ മേഖല ജീവിത മാർഗമായിട്ട് തിരഞ്ഞെടുത്തത്?
1: പ്രത്യേകിച്ചൊന്നും ഇല്ല, എന്നാലൊരു ആഗ്രഹം തോന്നി, അങ്ങനെ ഓടിച്ചു തുടങ്ങുന്നുള്ളു.
0: അങ്ങനെ ഡ്രൈവിംഗ് ചെയ്യാൻ ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് ഒരു ഓട്ടോ എടുക്കുക. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു ഓട്ടോയും എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: തീർച്ചയായും.
0: അപ്പോഴേ ഈ ഓട്ടോ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെയിലി ഒരുപാട് പുതിയ പുതിയ ആൾക്കാരെ, പുതിയ പുതിയ മുഖങ്ങളെ പരിചയപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണല്ലേ. അപ്പം എങ്ങനെയുണ്ട് ഈ ഒരു ഫീൽഡ്?
1: എങ്ങനെയുണ്ട്?
0: എന്തുകൊണ്ട് ഈ വില? ഡീസലിന്റെ വില വർധന കൊണ്ടാണോ?
1: അല്ല, മറ്റുള്ള വാഹനങ്ങൾ കണ്ടമാനായി പോയി. ടൂ വീലറും ഫോർ വീലറും, പിന്നെ ആരെയും ആശ്രയിക്കേണ്ടല്ലോ, ആശ്രയിക്കേണ്ടി വരുന്നില്ലല്ലോ. എല്ലാവരും മറ്റേ സ്വകാര്യ മേഖലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഓട്ടം വളരെ മോശമാണ്.
0: തീർച്ചയായിട്ടും. ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം ഒരു വീട്ടിൽ തന്നെ ഒന്നും രണ്ടും പേഴ്സണലി വാഹനങ്ങളുണ്ടല്ലേ. അതൊരു വലിയ ത്രെറ്റാണ് നമുക്ക്.
1: ഇനിയിപ്പോ കെഎസ്ആർടിസിൽ അല്ല, ഫ്രീ ആവുമ്പോഴത്തേക്ക് പിന്നെ ഓട്ടോറിക്ഷയിലെ ആരും കയറത്തില്ല.
0: ഓക്കെ, അതൊരു വലിയ പ്രശ്നമാണല്ലേ.
1: നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും അത്. ഫ്രീ ആയിട്ട് പോകുമ്പോഴേ അത് നമ്മളെ ബാധിക്കും. അത് പ്രതിസന്ധിയിലാണ് ഇതിപ്പം. ഓട്ടോ ഫീൽഡ് ഡീസലിന്റെ വില കൂടുതൽ കാരണം നമുക്കിപ്പം താങ്ങാൻ പറ്റുന്നില്ല. മിനിമം എങ്ങനെ 50 രൂപ ആക്കിയേ പറ്റൂ. ഉള്ള ജാതി തന്നെ പോലും തരാൻ ആൾക്കാർ മടിക്കുക.
0: ശരി. അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഓട്ടോ മേഖല മുഴുവനായിട്ട് ഒരു വലിയ തട്ടുകടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരു വലിയ മാറ്റം, നല്ല മാറ്റം വരുന്നത് പ്രതീക്ഷിക്കാം. അപ്പൊ ചേട്ടാ, ഈ ഓട്ടോ മേഖലയിൽ 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു പറഞ്ഞല്ലോ, ഈ ഒരു രംഗത്ത് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നല്ല അനുഭവം, മോശം അനുഭവം?
1: അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല.
0: നമ്മുടെ നാട്ടില് ഇപ്പം ഈ ഓട്ടോ ചേട്ടന്മാരെ പറ്റി പറയുമ്പോഴേ പരക്കെ ഒരു ചെറിയൊരു ആക്ഷേപമുണ്ട്. അതായത് ഈ ഓട്ടോ ചേട്ടന്മാർ റോഡ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കാറില്ലെന്ന് പറയാറുണ്ട്. എല്ലാവരും ഇല്ല, വളരെ ചുരുക്കം ആൾക്കാർ. അപ്പൊ അവരോട് എന്താ പറയാനുള്ളത്?
1: അത് ശ്രദ്ധിച്ചു ഓടിച്ചാൽ മതി, അല്ലാതൊന്നുമില്ല. എല്ലാ രാഷ്ട്രത്തിലാണ് ഏറ്റവും വലിയ കുഴപ്പം അപകടം. ഇപ്പം തൊട്ട് അപ്പുറത്ത് തന്നെ ഒരു ആക്സിഡന്റ് നടന്നു, അയാൾ ഉറങ്ങിപ്പോയി ഒരു കാർ കൊണ്ടുവന്ന് വേറൊരു കാറി കൊണ്ട് ഇടിച്ചു. അശ്രദ്ധയാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു ഓടിക്കുക, നമ്മൾ മാന്യമായിട്ടുള്ള ചാർജ് പിടിക്കുക, ട്രാഫിക് നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുക, വണ്ടി ഓടിക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം. നല്ല പെരുമാറ്റം യാത്രക്കാരോട് നല്ലോണം പെരുമാറുക,
0: അത്രയേ ഉള്ളൂ അല്ലേ?
1: അത്രയേ ഉള്ളൂ.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ ഉണ്ണിച്ചേട്ടൻ പറയുന്നത് നമുക്ക് ഓട്ടം വേണമെങ്കിൽ ആൾക്കാരോട് നന്നായിട്ട് പെരുമാറുക, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, ആ ഒരു മര്യാദ കീപ്പ് ചെയ്ത് എപ്പോഴും മുൻപോട്ട് പോകും അല്ലേ?
1: തീർച്ചയായിട്ടും.
0: തീർച്ചയായിട്ടും. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ആ ഒരു രംഗത്ത് നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും നല്ല ഓട്ടം കിട്ടട്ടെ, ഈ ഒരു പ്രതിസന്ധിയൊക്കെ മാറുന്ന ഒരു കാലഘട്ടം വരും, ഒരു സമയം വരട്ടെ.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ ചേട്ടാ, സന്തോഷം പരിചയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ചന്തപുക്കിലെത്തി ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ ഉണ്ണിച്ചേട്ടനാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനോട് ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
2: എന്റെ പേര് സജി.
1: സജി, സജി ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
2: അതെ, വീടടുത്ത് തന്നെ.
1: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ വൈഫ്, ഉമ്മ, രണ്ട് മക്കള്.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
2: മക്കള് മോള് 9-ാം ക്ലാസ് പഠിക്കുന്നു, മോന് 2-ാം ക്ലാസ് പഠിക്കുന്നു.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഓട്ടോ ഡ്രൈവർ.
1: ഓട്ടോ ഡ്രൈവർ ആണ്. എങ്ങനെ പോകുന്നു ഓട്ടോ ജീവിതം?
2: ഓട്ടോ ജീവിതം വളരെ മോശമാണ് ഇപ്പം ഈ സിറ്റുവേഷനിൽ. ഒന്നാമത് ഡീസലിനൊക്കെ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഓട്ടം വളരെ മോശമാണ്.
1: കുറച്ച് മോശമാണ് ഇപ്പൊ.
2: അതെ, മഴയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര മോശമാണ്.
1: എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഓട്ടോ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡ്രൈവേഴ്സിനും തട്ടുകേട് ആണ്. കാരണം ഈ ഡീസലിന്റെ വില വർധനവും അതുപോലെ തന്നെ പല പല കാരണങ്ങൾ. ഇപ്പം അത് മറ്റൊരു കാര്യമാണ്, ഈ പേഴ്സണലി ആൾക്കാർക്ക് വണ്ടി ഉള്ളതല്ലേ, വീടുകളിലൊക്കെ ഒരു ഒന്ന് രണ്ട് വണ്ടികൾ ഇപ്പൊ ഇല്ലേ?
2: അതെ അതെ, തീർച്ചയായും എല്ലാവർക്കും ഇപ്പം ആക്ടീവാണ് ഉള്ളത്. സാധനങ്ങൾ മേടിച്ച് പെണ്ണുങ്ങളെല്ലാം ഇപ്പം ആക്ടീവാക്കി അതങ്ങ് പോവുകയാണ്. അതാണ്, നമ്മളെ വിളിക്കുന്നില്ല, അതാണ് വരുന്നത്.
1: തീർച്ചയായിട്ടും പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ വീടുകളൊന്നും ഇത്രയും വണ്ടിയില്ല. അപ്പൊ നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്കൊക്കെ ദിവസം നല്ല ഓട്ടോ കിട്ടുന്ന ഒരു സമയമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ വീടുകളിലും സ്ത്രീകൾക്കൊക്കെ വണ്ടിയുണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വണ്ടി എടുത്തോണം. അപ്പൊ നമ്മളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറച്ച് കുറഞ്ഞു പോയില്ലേ?
2: തീർച്ചയായും തീർച്ചയായും, എന്നാലും ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നുണ്ട്.
1: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഓട്ടോ മേഖല തിരഞ്ഞെടുത്തത് ജീവിതമാർഗമായിട്ട്?
2: ഓട്ടോ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഇപ്പം പെട്ടെന്ന് ഒരു സാധനം മേടിക്കണമെങ്കിൽ, വണ്ടിക്കകത്ത് ഡീസൽ ഉണ്ടെങ്കിൽ ഇറങ്ങി കഴിച്ചാൽ നമുക്കൊന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ്. സ്വയം തൊഴിലാണ്, അതാണ്. ബാധ്യതയും ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല, നല്ല നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്ന ഒരു മേഖലയാണ് ഓട്ടോ മേഖല. അതുകൊണ്ടാണ് ഓട്ടോ മേഖല തിരഞ്ഞെടുത്തത്. ഞാൻ ഗൾഫിലായിരുന്നു, 9 വർഷം ഗൾഫിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വന്ന് ഇപ്പം ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് വണ്ടി ഓടിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് വീട്ടിൽ പോയി ഫാമിലിയായിട്ട് ജീവിക്കാമല്ലോ.
1: തീർച്ചയായിട്ടും. പണ്ടൊരു ചേട്ടനെ പരിചയപ്പെടുത്തി, ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഈ വണ്ടി എന്ന് പറയുന്നത് എന്നെ ഒരിക്കലും പട്ടിണി ആക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അരി വെക്കാനുള്ള വക ഒരു ഓട്ടം പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു, ശരിയല്ലേ?
2: തീർച്ചയായും തീർച്ചയായും. വീട്ടിൽ വെള്ളം അടുപ്പിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തിറങ്ങി കഴിഞ്ഞാൽ അരി പിടിച്ചോണ്ട് ചെല്ലാനുള്ള വകുപ്പ് നമുക്ക് ആട്ടയിൽ നിന്ന് കിട്ടും. നമുക്ക് അന്നം തരുന്ന വാഹനമാണ്, അതുകൊണ്ട് നമ്മൾ പൊന്നെ പോലെ കൊണ്ടു നടക്കുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി ഓട്ടോ ഡ്രൈവറായ സജി ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആസ്ട്രയ FM 90, നാടിനൊപ്പം.

0: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തി ഓട്ടോ ഡ്രൈവറായ സജി ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാണ്. സോ ചേട്ടനോട് കുറച്ചധികം കാര്യങ്ങൾ കൂടി ചോദിച്ചറിയുന്നുണ്ടോ? അപ്പൊ ചേട്ടാ ഗൾഫിലേക്കായിരുന്നു പറഞ്ഞല്ലോ, ഗൾഫിലെവിടെയായിരുന്നു?
1: അബുദാബിയിലായിരുന്നു.
0: അബുദാബിയിലായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഗൾഫ് ജീവിതം, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്?
1: അത് കൊറോണ സമയത്ത് നമ്മള് വന്നതാണ്. ജോലിയുടെ ഇത് ബുദ്ധിമുട്ട് കാരണം വന്നതാണ്. വീണ്ടും പോകാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല വിസൈഡ് വന്നെങ്കിൽ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്.
0: എന്തായിരുന്നു ജോലി?
1: എ സി മെക്കാനിക് ആയിരുന്നു.
0: എ സി മെക്കാനിക് ആയിരുന്നു. ഓക്കെ. അപ്പം പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് പോരുന്നതാണ്. പിന്നെ എന്താണ് ഇപ്പോ നാട്ടിലെ സ്ഥിതി അനുസരിച്ചാണ് തിരിച്ചു പോകുന്നത്?
1: അതെ. ഇപ്പം ഫാമിലിയായിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഈ ആ ടൈം മേഖലയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. കുട്ടികളുടെ വിദ്യാഭ്യാസം, അത് നമ്മുടെ വീട്ടിലെ പശ്ചാത്തലം എല്ലാം നോക്കുമ്പോഴത്തേക്ക് വീടും പ്രവാസത്തിൽ പോലെ ഗുണമുള്ളൂ തോന്നുന്നു.
0: മനസ്സിലായി. ഡീസൽ വില വർധന കുറച്ച് അഫക്ട് ചെയ്യുന്നുണ്ടല്ലേ?
1: ഡീസൽ വില അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ഇന്ന് നമുക്ക് ആട്ടോയ്ക്ക് ഇപ്പം മിനിമം ചാർജ് 30 രൂപയാണ്. ഇപ്പം നമ്മളിപ്പം എത്ര സാധനത്തിന്റെ ഒക്കെ വില നോക്കും. ഏത് സാധനം മേടിക്കാൻ പറ്റുന്നാലും നമുക്ക് സാധനത്തിന് ഇന്ന് കാണുന്ന വിലയല്ല നാളെ കടത്ത വില. അതായത് വണ്ടികൾ ലോഡ് വരുന്ന വണ്ടികളുടെ വില കൂടുന്നു പറഞ്ഞാണ്. പഞ്ചസാരയ്ക്ക് തന്നെ 40 രൂപ കടന്ന പഞ്ചസാര ഇപ്പം 47 രൂപ, ചില കടകളിൽ 50 രൂപയാണ്. ഒരു ചായ കടയിൽ നിന്ന് കുടിക്കുകയാണെങ്കിൽ 12 രൂപ ഗ്യാസിന്റെ വില കൂടി എന്ന് പറഞ്ഞു. ഇന്നും നമ്മുടെ വീട്ടിൽ ഒരു നിത്യോപയോഗ ഗ്യാസ് മേടിച്ചപ്പോഴത്തേക്ക് 951 രൂപയായി. ഒറ്റയടിക്ക്. അതായത് വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് 50 രൂപ ചേർത്ത് 1000 രൂപയാണ് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ. ഈ 1000 രൂപ ഓടണമെങ്കിൽ നമുക്ക് 2 ദിവസം മെനക്കെട്ടാലേ 1000 രൂപ ഈ കമ്പളത്തിൽ ഓടിയെടുക്കാൻ പറ്റുള്ളൂ. അതാണ് വരുന്നത്. അതായത് നമുക്ക് ഒന്നീ ആട്ടോ ഗവൺമെന്റ് ഇടപെട്ട് നമുക്ക് ആട്ടോ ചാർജ് മിനിമം ചാർജ് മാറ്റി തരണം എന്നുള്ള അപേക്ഷയുണ്ട് നമുക്ക്. അതായത് അല്ലാതെ നമുക്ക് ഒന്നും അല്ല. നമ്മുടെ മെയിൻ്റെനൻസ് ആയാലും എന്തായാലും ഓരോ 5000 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓയിൽ മാറ്റണം. മിനിമം ഒരു 2000 രൂപ ഓയിൽ മാറ്റുന്നതിന് മാത്രം നമുക്ക് എക്സ്പെൻസ് ആണ് കയ്യിൽ നിന്ന് പോകുന്നത്. അതായത് നമുക്ക് മീതി വെക്കാൻ പറ്റുന്നില്ല. അതാണ് വരുന്നത്. അന്നുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നതല്ലാതെ സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് വരുന്നത്. അന്നുള്ള കാര്യം മംഗളമായിട്ട് നടന്നു പോകുന്നുണ്ട്. സേവിംഗ് ആണ്. ഒരു കംപ്ലൈന്റ് വരുവാണെങ്കിൽ നമ്മൾ ആരെങ്കിലും പൈസ മേടിച്ചാലേ നമുക്ക് മെയിൻ്റെനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതാണ് വരുന്നത്.
0: മനസ്സിലായി. അപ്പൊ എന്തായാലും നമ്മുടെ സജിച്ചേട്ടൻ പറയുന്നത് കാര്യം വളരെ പോയിന്റായ കാര്യമാണ്, കറക്റ്റായ കാര്യമാണ്. സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നുണ്ട്. പക്ഷേ ഓട്ടോ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ മിനിമം ചാർജ് 30 രൂപയെന്ന് ഒരിക്കലും കൂട്ടുന്നില്ല. അതൊരു വലിയൊരു അടിയാണ്. പക്ഷേ വിലകൾ ഇങ്ങനെ അടിക്കടി കൂടുന്നുണ്ടല്ലേ ഓരോ സാധനങ്ങളുടെ വില. അപ്പൊ എന്തായാലും ഇതിനനുസരിച്ച് ഇപ്പം ഗവൺമെന്റ് ഇടപെട്ട് ചാർജ് കൂട്ടുവാണെങ്കിൽ അവരുടെ ജീവിതം കുറച്ചുകൂടെ മനോഹരമാക്കാൻ സാധിക്കുമെന്നാണ് എല്ലാ ഓട്ടോ ചേട്ടന്മാരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് അല്ലേ?
1: തീർച്ചയായും. അതാണ് എല്ലാവരും ഈ മേഖലയിൽ കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതാണ് ഒരു ഇത്. അവസരം 30 രൂപയിൽ നിന്നുള്ള മിനിമം ചാർജ് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ അതായത് ടാക്സ് കൂടി, അതായത് ഇൻഷുറൻസ് കൂടി, എല്ലാം നമ്മൾ വർഷം എടുത്തുകൊണ്ടിരിക്കേണ്ട സാധനങ്ങളാണ്. അത് നോക്കണം. അത് അതുകൂടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മീതി വരുന്നില്ല. കിട്ടുന്ന കാശുകൾ നമ്മൾ ഇങ്ങനെ എക്സ്പെൻസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വരുന്നത് നമ്മുടെ ഇത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇതൊരു എന്താണ് ഈ സിറൂമിൽ വർക്ക് ചെയ്യുന്ന വൈറ്റ് കളർ ജോബ് ചെയ്യുന്ന ആളുടെ കഷ്ടപ്പാടല്ല പറയുന്നത്, സാധാരണപ്പെട്ട ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങളാണ് പറയുന്നത് അല്ലേ?
1: അതെ, തീർച്ചയായും. അതന്നെ നമ്മളെപ്പോഴും വെയിലത്ത് പണിയെടുക്കുന്ന ഓരോ ആൾക്കാരുടെയും ബുദ്ധിമുട്ടാണ് പറയുന്നത്. അതാണ് അന്നന്ന് 1000 രൂപ കിട്ടുന്നവനാണെങ്കിൽ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ആ 1000 രൂപയിൽ നിന്ന് 800 രൂപയും സാധനത്തിനായിട്ട് പോവാണ്. ഇന്ന് മേടിക്കുന്ന കൂട്ടല്ല. ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത് ഇന്ന് നമ്മൾ കടയിൽ ചെന്ന് അടി മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നാളെ ആയിരിക്കും ആ റേറ്റല്ല വരുന്നത്. അതാണ് കയറി വരുന്നത്. നമുക്ക് അന്നെങ്കിൽ 500 രൂപയും കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒന്നുമില്ല. കടയിൽ കയറി എന്തെങ്കിലും ഒരു സാധനം മേടിച്ചു പോയി കഴിയുമ്പോഴത്തേക്ക് ആ സാധനം തീർക്കും. പിള്ളേർക്കാണെങ്കിൽ ഒരു ബേക്കറി മേടിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. ബേക്കറികൾക്കും അതേ കൂട്ട് ചാർജുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും ചോദിക്കാൻ ആരും ഇല്ല. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് മേടിച്ചുകൊണ്ട് പോകുന്നു. അതാണ് ആൾക്കാർ പറയും, ചിലപ്പോൾ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചു പോയാൽ മതി. എന്നാലും മേടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അതാണ് വരുന്നത്. നമ്മുടെ വരുമാനം കൂടുന്നില്ല. നമ്മുടെ വരുമാനം അന്നും ഇന്നും ഇതേ കൂട്ട് തന്നെ നിൽക്കുകയാണ്. പക്ഷേ സാധനങ്ങളുടെ വിലകൾ കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ വരുമാനം പ്രോസസ്ഡ് ആവുന്നില്ല.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് അനുയോജ്യമായ ഒരു സമയം വരുമെന്ന പ്രതീക്ഷയിൽ മുൻപോട്ട് പോകും. അതല്ല നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. സോ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷമോ?
1: തീർച്ചയായും. എല്ലാവിധ ആശംസകളും ആശ്രയ എഫ്എമ്മിന് വേണ്ടി.
0: ഓക്കെ ചേട്ടാ. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ചന്തമുക്കിലെത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് ഓട്ടോ ഡ്രൈവറായ സജി ചേട്ടനെയാണ് കേട്ടോ. ദീപ് പോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ ആനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ
4: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് എം 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്താണ് സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനിഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474 279090 0474 2919 0 അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490 90 9562669090. അപ്പോൾ ഏതായാലും പുറത്ത് നല്ല അടിപൊളി മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ ഒരു അടിപൊളി 2 മഴപ്പാട്ടോടുകൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമയം ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം ശ്രീശാന്ത്.
0: നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നത്? രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല കാലാവസ്ഥ അല്ലേ? മഴയെ പ്രണയിക്കുന്ന വ്യക്തിയല്ലേ, അപ്പം മഴ കൊള്ളുന്നത് നല്ലതല്ലേ? ശരി ശരി, ഓക്കെ. അപ്പോഴേ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് അതിലെ ജാനകി അമ്മയ്ക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഒരു പാട്ടുണ്ട്,
0: സിന്ദൂരപ്പൂവേ സിന്ദൂരപ്പൂവേ. ആ പാട്ടാണോ?
1: അതെ.
0: ഓക്കെ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. ശരി, എന്തുകൊണ്ട് ഈ പാട്ട് പറയാൻ കാര്യം?
1: ഇന്ന് പറയാൻ കാരണം ഭാരതത്തിന്റെ ഓർമ്മ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അതെ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് വേണം അല്ലേ? ഡെഡിക്കേഷൻ ഉണ്ടോ? താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. താങ്ക് യു ഫോർ ഡെഡിക്കേഷൻ കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പം നമ്മളെ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ടെന്ന് പറയുന്നത് സിന്ദൂര പൂവ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 16 വയതിനുള്ള എന്ന സിനിമയ്ക്ക് വേണ്ടി ഗംഗേ അമരൻ്റെ വരികൾക്ക് രാജാ സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം സംഗീത സരസ്വതി ജാനകിയമ്മ പാടിയ ഒരു മനോഹരമായ പാട്ടാണ്. ജാനകിയമ്മയ്ക്ക് 78 മികച്ച ഗായികയ്ക്കുള്ള നാഷണൽ അവാർഡ് വാങ്ങിക്കൊടുത്ത ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനി ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്ക് ഒത്തയാടി പാതയിലെ എന്ന പാട്ടിട്ട് തരുമോ എന്നാണ് നമ്മുടെ മിനി ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്ന വാട്സപ്പിലൂടെ. സോ അപ്പോൾ എന്തായാലും മിനി ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ കന എന്ന സിനിമയ്ക്ക് വേണ്ടി അരുൺ രാജ കാമരാജൻ്റെ വരികൾക്ക് അനിരുദ്ധ് ഈണം നൽകുകയും പാടുകയും ചെയ്തൊരു മനോഹരമായ ഒരുപാട് നാൾക്ക് മുന്നേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നൊരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-219090-0474-219-1909-90. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടോ മെസ്സേജ് അയക്കാവുന്ന ഇറ്റ് ദ നമ്പർ 952-664-9090 952-664-9090. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രോ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: പുതു പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
4: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangad, Neyatunkara, Kottarakara, Karunagappally.
5: Yasit Coffee.
6: Yasit Coffee.
5: Ivide ishtam pole vaattu.
6: Ishtam pole vaattu.

0: യെസ് യെസ് ജാനകി അമ്മ പാടിയൊരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫിയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമയം ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഇത് ആരാ സംസാരിക്കുന്നേ? അജയ്മണി ചേട്ടാ, എന്തൊക്കെയുണ്ട്
1: വിശേഷം?
0: നമ്മൾ വിശേഷിക്കും. ഇങ്ങോട്ടാണല്ലോ ചോദിക്കുന്ന വിശേഷം. അയ്യോ, ഇവിടെ മഴ ഉണ്ടോ എനിക്ക് അറിയത്തില്ല. പുറത്ത് നേരത്തെ മഴ ഉണ്ടായിരുന്നു. ശരി, അപ്പൊ അവിടെ എന്താ പരിപാടി? മഴ നോക്കിയിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഇരിക്കുകയാണല്ലേ. ഓക്കെ, ശരി ശരി.
1: പണ്ട് നമ്മൾ മഴ കഴിഞ്ഞപ്പോ ആരിപ്പഴം പറക്കാൻ വേണ്ടി ഓടുവായിരുന്നു.
0: പുറത്തെങ്ങ് പോവണ്ട. നമ്മളെ എന്റെ ലൈഫിൽ ഇതുവരെ ആലിപ്പഴം കാണാനോ അതിനൊന്ന് തൊടാനോ ഇതുവരെ അവസരം കിട്ടിട്ടില്ല. ഭാഗ്യം
1: കിട്ടിട്ടില്ല.
0: ശരി ശരി,
1: അത് താഴെ വീഴുമ്പോഴേ പോവുന്ന
0: ആണല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ ഇനി ഇത് പാട്ടാ കേൾക്കേണ്ടത്?
1: ആ പാട്ട് തന്നെ, ആലിപ്പഴം പറക്ക.
0: ആഹാ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞത്? മഴ പെയ്യുന്നവരാണോ?
1: ആ, മഴയില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്നോട്ട്, അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇരുന്നോട്ട്.
0: അടിപൊളി, ശരി ശരി. അപ്പൊ എന്തായാലും ആ പാട്ട് വേണം അല്ലേ.
1: ഓക്കെ
0: ഓക്കെ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: അതല്ലേ പറഞ്ഞ ശ്രീശാന്ത്, അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇരുന്നോട്ട്.
0: ഓക്കെ, ശരി ശരി ശരി. ഞാൻ കരുതി നോർമലായി പറഞ്ഞു.

ശ്രീശാന്ത്, എനിക്കിന്ന് ഹിന്ദി പാട്ടായ ഗൂമർ പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ആഷ്ലി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആഷ്ലിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, പത്മാവതി റാണിയുടെ ജീവചരിത്രം പറഞ്ഞ പത്മാവതി എന്ന സിനിമയ്ക്ക് വേണ്ടി സഞ്ജയ് ലീല ബെൻസാലിന്റെ ഈണത്തിൽ ശ്രേയ ഘോഷാലും സ്വരൂപ് ഖാനും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0479049074979091909090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490909052 9609049090. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയോട് ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീഷ എന്നാണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ എന്തായാലും ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഞാൻ ദക്ഷയാണ്. എനിക്ക് മഴവില്ല എന്ന സിനിമയിലെ ശിവതം ശിവനാമം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ദക്ഷ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദക്ഷയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, മഴവില്ല എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻജിത്താരയുടെ ഈണത്തിൽ ദാസേട്ടനും നമ്മുടെ സ്വന്തം ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു പാട്ടിന് 4 മിനിറ്റ് വരെ ദാസേട്ടൻ്റെ കയ്യിലിരുന്ന ഒരു പാട്ടാണ് ഈ പാട്ട് കേട്ടോ. ഒറ്റ നിമിഷം കൊണ്ട് ഒരു 4 മിനിറ്റിന് ശേഷം ചിത്ര ചേച്ചി റോക്സ് എന്ന് പറയാം. അതിനുശേഷം ചേച്ചി വന്നൊരു അത്ഭുതം സൃഷ്ടിച്ച ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9525-64-90-9052-66-4-6-9-90-90. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11th നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് 2047 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യവിഭവശേഷി വികസനം എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൌരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
2: PM കിസാൻ സമ്മാൻ നിധി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. PM കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ 2nd ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. 22%, 25%, 27%, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
3: Three dimensions. First, the bilateral cooperation between India and the West. Second, the partnership between India and the European Union. And third, what our two countries can do together in the world for the world.
1: ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14th കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന 2nd സിവിൽ ഇൻവെസ്റ്റിച്ചർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൌണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ, 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹങ്ബോവുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പൊ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 1 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലിഷ്ടമുള്ള ഒരുപാട് നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ സമയം എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മീരയാണ് കേട്ടോ. ഹായ് ശ്രീയേട്ടാ, ഞാൻ മീര. എനിക്ക് അംശം പാട്ട് വെച്ച് തരുമോ എന്നാണ് നമ്മുടെ മീര മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പം അപ്പം മീരയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കാണ്. ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് എക്സോ മാനിയക്കാണ്. ആൻഡ് ഓൾസോ എക്സോ മാനിയക്കും നമ്മുടെ എം എച്ച് ആറും ചേർന്നാണ് ഈ മനോഹരമായ ട്രെൻഡിങ് സോങ് ഇപ്പോൾ പാടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ മീരയ്ക്ക് വേണ്ടി കാസറ്റ് കഫിയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയനാരായണൻ ചേട്ടനാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, സിന്ധു ഭൈരവി സിനിമയിലെ പാടറിയേ പഠിപ്പറിയേ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ വിജയ് നാരായണൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ചേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1985 റിലീസ് ചെയ്ത സിന്ധു ഭൈരവി എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തുവിൻ്റെ വരികൾക്ക് രാജാസർ ഈണം നൽകി നമ്മുടെ സ്വന്തം വാനമ്പാടി ചിത്രചേച്ചി പാടി മനോഹരമാക്കിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. ഈ പാട്ടിനെ പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. 85 മികച്ച ഗായികയുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് ചിത്രചേച്ചിക്ക് വാങ്ങിക്കൊടുത്തൊരു അടിപൊളി തമിഴ് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ഇതുപോലെ ടു ദ നമ്പർ 0474290 4794 0 9 0 0 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഏറ്റവും നമ്പർ 9526490 90 9562 6649 90 90. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

യെസ് ചിത്രചേച്ചിപാടിയൊരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ കോകൾ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ എന്തായാലും ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രയ, ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സച്ചി. എനിക്ക് അനിയത്തിപ്രാവിലെ എന്നും നിന്നെ പൂജിക്കാം എന്ന പാട്ട് പ്ലേ ചെയ്യുമോ പ്ലീസ് എന്നാണ് നമ്മുടെ സച്ചി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 1997 റിലീസ് ചെയ്ത അനിയത്തിപ്രാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമേശൻ നായർ സാറിൻ്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഈ പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മുടെ സച്ചയ്ക്ക് വേണ്ടി കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ലിൻസിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്ക് ലൈഫ് ഓഫ് റാം ഇന്ന് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ ലിൻസി പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ എന്തായാലും ലിൻസിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 96 എന്ന സിനിമയ്ക്ക് വേണ്ടി കാർത്തിക്കിൻ്റെ വരികൾക്ക് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ഗോവിന്ദ് വസന്ത ഈണം നൽകി പ്രദീപ് കുമാർ പാടിയ ഒരു മനോഹരമായ ട്രാവൽ സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474219090474219909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9562 6694 9090 6694 90. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Yasit Coffee. Yasit Coffee. Evide ishtam pole vaattu.

യെസ് 96 എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇതേ സമയം കൃത്യം ഒരു മണി കഴിഞ്ഞിട്ട് 26 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ അപ്പോൾ എന്തായാലും ഈ സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കോളർ ഈസ് ജോയിനിങ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, ഓക്കെ, അക്കൗണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവികയാണ് കേട്ടോ. ഹലോ ആശ്രയ, ഞാൻ ദേവികയാണ്. എനിക്ക് വടക്കും നാഥൻ എന്ന സിനിമയിലെ ഒരു കിളി പാട്ടുമൂളവേ എന്ന പാട്ട് പ്ലേ ചെയ്യുമോ എന്നാണ് നമ്മുടെ ദേവിക മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ദേവികയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ 2006 റിലീസ് ചെയ്ത വടക്കും നാഥൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചലിയുടെ വരികൾക്ക് രവീന്ദ്രമാഷീണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടനും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ ഇതിലേ പാട്ട് കേൾക്കാം. കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സജിച്ചേട്ടനാണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്കിന്ന് പച്ചേ കിളികൾ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ സജിച്ചേട്ടൻ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സജിച്ചേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വൈരമുത്തുവിൻ്റെ വരികൾക്ക് റഹ്മാൻ സാർ ഇനം നൽകി. അതും നമ്മുടെ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ ആൻഡ് ഓൾസോ. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 7419919 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് ദാസരൻ പാടിയ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ, അക്കൗണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രീത ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, എനിക്കിന്ന് ഇല്ലത്തെ കല്യാണത്തിന് എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് നമ്മുടെ പ്രീത ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, വെട്ടം എന്ന സിനിമയ്ക്ക് വേണ്ടി ബി ആർ പ്രസാദിൻ്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സാറി ഈണം നൽകി നമ്മുടെ സ്വന്തം സുജാത ചേച്ചിയും എം ജി ശ്രീകുമാറും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രണവാണ് കേട്ടോ. ഹായ് ശ്രീശാന്ത്, സീതാ കല്യാണം പ്ലേ ചെയ്ത് തരണം എന്നാണ് നമ്മുടെ പ്രണവ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രണവിന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, സോളോ എന്ന സിനിമയ്ക്ക് വേണ്ടി സംഗീത അരുണും സൂരജ് കുറുപ്പും ചേർന്ന് വരികളെഴുതി സൂരജ് തന്നെ ഈണം നൽകി രേണുകയും സൂരജും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫേയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474209090 0974 219 90. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524906490 5264 6690 90. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

സോളോ എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട്. ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഇന്നലെ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റായിരിക്കാണ് ഈ സമയം. വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സുഖി സോമനാണ് കേട്ടോ. ഹായ് ഹലോ, ഐ നീഡ് എ മോഹൻലാൽ സോങ് എന്നാണ് നമ്മുടെ സുഖി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സുഖിക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് മോഹൻലാൽ സോങ് ആണ് ഞാൻ എന്തായാലും നമ്മുടെ സുഖിക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അത് പഴനിമല മുരുകൻ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെപ്പറ്റി പറയുകയാണെങ്കിൽ നരസിംഹം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സാർ ഈണം നൽകി. അനിയൻ എം ജി ശ്രീകുമാർ സാർ പാടിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മുൻപേ പറഞ്ഞതുപോലെ സഹോദരങ്ങൾ ചേർന്ന് അത്ഭുതം സൃഷ്ടിച്ച ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാൻ നമ്മുടെ സുഖിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ ആൻഡ് ഓൾസോ ഈ ഒരു പാട്ടോടുകൂടി കാസറ്റ് കഫയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കാസറ്റ് കഫയിൽ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും എന്താണ് ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരു ആരും തന്നെ വിഷമിക്കണം കേട്ടോ. നാളെ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് കാസറ്റ് കഫയിൽ വീണ്ടും വിളിക്കാവുന്നതാണ്. ഏതായാലും എനിക്കിപ്പോൾ ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിട്ടുണ്ട്. രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

കൃഷി അറിവുകളുമായി കാതോരം ലൗഡ് സ്പീക്കർ ആണ് ഞാറ്റുവേല എന്ന സെഗ്മെന്റിലെ ഇന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പച്ചക്കറി കൃഷി ശരിക്കും കേരളീയർ നിറഞ്ഞ മനസ്സോടുകൂടി ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിച്ചേ മതിയാകോ? കാരണം പണ്ടുണ്ടായിരുന്ന തരത്തിലൊന്നും അല്ല ഈ ഒരു കൃഷിയെ. പ്രത്യേകിച്ച് നല്ല ശുദ്ധമായ പച്ചക്കറി ഉണ്ടാക്കുക, അത് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ മലയാളികൾ കേരളീയരൊക്കെ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. വീടുകളിലെ കൃഷി എന്ന ആശയത്തിന് നല്ല പ്രചാരണം തന്നെയാണ് അതുകൊണ്ട് കിട്ടുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളിൽ വൻതോതിൽ കീടനാശിനി പ്രയോഗം നടത്തുന്നതിനാൽ ആരോഗ്യത്തെ തന്നെ ഇത് ബാധിക്കുന്നു എന്നുള്ളൊരു കാര്യം എല്ലാവരും തിരിച്ചറിയാനായിട്ട് തുടങ്ങി. അതുതന്നെയാണ് ഈ ആശയത്തിലേക്ക് ചുവടുവെച്ചത്. തമിഴ്നാട്ടിലെ പല കൃഷിയിടങ്ങളിലും കേരളത്തിലേക്കുള്ള കൃഷി എന്ന പേരിൽ കീടനാശിനി പ്രയോഗം വ്യാപകമായിട്ടാണ് നടത്തുന്നത്. അതിന്റെ തെളിവുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കേരളത്തിൽ വൻതോതിൽ ബോധവൽക്കരണവും നടക്കുന്നുണ്ട്. തുടർന്ന് തമിഴ്നാട് പച്ചക്കറിയുടെ അന്തകസാധ്യത ജനം തിരിച്ചറിഞ്ഞതോടെയാണ് തദ്ദേശീയമായിട്ട് നാടൻ കൃഷി രീതികളിലേക്ക് തിരിയാൻ സകലരും നിർബന്ധിതരായത്. എല്ലാ കർഷകരും തമിഴ്നാട്ടിൽ ഇങ്ങനെ നല്ല പറയുന്നത്, പക്ഷെ കേരളത്തിന് വേണ്ടി, കേരളത്തിലേക്ക് കയറ്റി അയക്കുവാൻ വേണ്ടി കൂടുതൽ കീടനാശിനികൾ തളിച്ചുകൊണ്ട് ചില കൃഷിയിടങ്ങളിൽ കൃഷി നടത്തുന്നുണ്ട്. അത് കേരളത്തിലേക്ക് വരുന്നു. എന്തായാലും മലയാളികൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയതോടുകൂടി വരവ് പച്ചക്കറിയുടെ തോത് മൂന്നിലൊന്നായി കുറഞ്ഞെന്നാണ് അനൌദ്യോഗിക കണക്കുകളൊക്കെ പറയുന്നത്. നല്ല പച്ചക്കറി കിട്ടണോ, സ്വയം കൃഷി ചെയ്യുക എന്ന നിലയിലായി കാര്യങ്ങളൊക്കെ തന്നെ. അതിനാൽ ടെറസ് കൃഷി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് തിരിയാൻ ഓരോ വീട്ടുകാരും തയ്യാറായി. ജോലിയുള്ളവരൊക്കെ തന്നെയും ഒരല്പസമയം മാറ്റിവെച്ച് കൃഷിയിലേക്ക് ഇറങ്ങുന്നു. സ്ഥലമില്ലാത്തവരൊക്കെ തന്നെയും ടെറസിലാണെന്നുണ്ടെങ്കിൽ പോലും, ഗ്രോ ബാഗിലാണെന്നുണ്ടെങ്കിൽ പോലും കൃഷി ചെയ്യുന്നു. ഇതാണ് പുതിയ ട്രെൻഡ്. ഇത് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് നല്ല ചലനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ല കേട്ടോ. തമിഴ്നാട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന വലിയൊരു തുക വീട്ടമ്മമാരുടെ കൈവശം ഇങ്ങനെ ഭദ്രമായിട്ടിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഭാവിയിൽ ഈ നില തുടരുകയാണെങ്കിൽ കൃഷി മേഖലയിൽ സംസ്ഥാനത്തിന് കുതിച്ചുചാട്ടം ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പൊ ഏറെ സന്തോഷത്തോടുകൂടിയാണ് മലയാളികളൊക്കെ തന്നെ ഈ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞ കാര്യം ഞാൻ അറിയിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്ന ഞാറ്റുവേലയാണ് വിത്ത് മീ ജി വി. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ലൗഡ് സ്പീക്കറിൽ തിരികെ എത്തുമ്പോൾ ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, പച്ചക്കറി കൃഷി കേരളീയർ ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ്, ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ള കാര്യമാണ്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമടിച്ച പച്ചക്കറി കഴിക്കേണ്ട എന്നുള്ളൊരു കോൺസെപ്റ്റോട് കൂടി എല്ലാവരും വീട്ടിൽ തന്നെ നല്ല പച്ചക്കറി കൃഷി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ശരിക്കും സാമ്പത്തിക രംഗത്ത് ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ തുടങ്ങിയിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചക്കറി മൂന്നിലൊന്നായി കുറയാനുള്ള സാധ്യതയും ഇതുമൂലം വർദ്ധിക്കുകയാണ്. ടെറസിൽ മിക്ക ഉൽപ്പന്നങ്ങളും കൃഷി ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരൽപ്പം സഹിഷ്ണുതയോടെ കൃഷിയെ സമീപിച്ചാൽ മാത്രം മതി. വിളവുകൾ തനിയെ വീട്ടകം നിറച്ചുകൊള്ളും കേട്ടോ. 5 സെന്റ് ഭൂമിയിൽ പോലും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ അതിനോടൊരു സ്നേഹവും ആത്മാർത്ഥതയൊക്കെ വേണം കേട്ടോ. അടുക്കളയിൽ ദിവസേന ഉപയോഗിക്കുന്ന തക്കാളി, ചീര, മുള്ളങ്കി, മുളക്, വെണ്ടയ്ക്ക, വഴുതന, വെള്ളരി, പാവൽ, പടവലം, മത്തൻ, പയർ മുതലായവയൊക്കെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ടെറസിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നവയാണ്. ഇതൊക്കെ തന്നെയാണല്ലേ നമ്മുടെ വീട്ടമ്മമാരും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടെറസ് കൃഷി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കാലാവസ്ഥ തന്നെയാണ് കേട്ടോ. തുടർച്ചയായി മഴയുള്ള സമയം കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ല എന്ന് തന്നെ പറയാം. അതായത് ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ മാസമൊക്കെ നല്ല മഴയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെറസിലെ കൃഷിക്ക് അനുയോജ്യമല്ല. വെള്ളം തുടർച്ചയായി കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ ടെറസിൽ വഴുതി വീഴാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത് വലിയ അപകടങ്ങൾക്കും വഴി തുറക്കാം. ശക്തമായ മണ്ണിലെ ലവണാംശങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടും മഴ കൂടുതലുള്ളപ്പോൾ കൃഷിക്ക് അനുയോജ്യമല്ല എന്ന് തന്നെ പറയാം. മഴ അവസാനിക്കുന്ന ആഴ്ചകളാണ് കൃഷി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യം. അതായത് കേരളത്തിൽ ഓണക്കാലം കഴിഞ്ഞ ഒരു സെപ്റ്റംബർ മധ്യത്തിൽ കൃഷി തുടങ്ങുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഇടയ്ക്കിടെ പെയ്യുന്ന മഴയും തുടർന്ന് വരുന്ന തുലാവർഷവും കൃഷിക്ക് വളരെയധികം ഗുണം ചെയ്യും. മെയ് അവസാനം കാലവർഷം ആരംഭിക്കുന്നതിന് അല്പ ദിവസം മുമ്പ് ടെറസ് വൃത്തിയാക്കിയിട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓണമൊക്കെ കഴിഞ്ഞിട്ട് കൃഷി ചെയ്യാം. ഉപയോഗിച്ച മണ്ണ് കൂട്ടിയിട്ട് പോളിത്തീൻ ഷീറ്റ് കൊണ്ട് മഴ നനയാതെ മൂടിയാൽ അതേ മണ്ണ് ഇളക്കിയെടുത്ത് അടുത്ത തവണ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാനും കഴിയും. ഓരോ തവണയും ടെറസിലേക്ക് മണ്ണെത്തിക്കുന്നതൊക്കെയാണ് സാധാരണ നമുക്ക് കുറച്ച് പാടുള്ള ഒരു കാര്യം. അതൊരു ഓൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെ ആദ്യത്തെ ഒരു തവണ നമ്മൾ കുറച്ചൊന്ന് പാടുവിട്ടാൽ മതി, ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി, പിന്നീട് ഓട്ടോമാറ്റിക്കലി ആ മണ്ണ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ളത് ആയി മാറിക്കോളും. കേട്ടുകൊണ്ടിരിക്കുന്നത് ലൗഡ് സ്പീക്കറാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

ഈ പറഞ്ഞ മലയാളികളൊക്കെ കൃഷിയിലേക്ക് തിരിയുന്ന കാര്യം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്ഥലമില്ലാത്തവർ പോലും ശുദ്ധമായ പച്ചക്കറിക്ക് വേണ്ടി ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ടെറസിൽ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ മണ്ണിനെ പറ്റിയും കാലാവസ്ഥയെ പറ്റിയും നമ്മൾ പറഞ്ഞു. മഴ കൂടുതലുള്ള സമയത്ത് കൃഷി ചെയ്യാതിരിക്കുക. ജലസേചന രീതിയിൽ മാറ്റം അനിവാര്യം തന്നെയാണ് കേട്ടോ. തുള്ളി നനയ്ക്കുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടല്ലോ, ഈ രീതിയാണ് ശരിക്കും പറഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ കൃഷിക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. നീണ്ടു നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ സംവിധാനം കൃത്യമായിട്ട് ക്രമീകരിക്കാവുന്നതാണ്. ഇതിലൂടെ കൂടുതൽ നല്ല രീതിയിൽ വളർന്നു വരാനാവുകയും നമ്മൾ നടുന്നതൊക്കെ നല്ല രീതിയിൽ പുഷ്ടിപ്പെടുകയും ചെയ്യും. വേനൽ കനക്കുമ്പോൾ പ്രത്യേകിച്ചും ഇവയ്ക്ക് ഇതിൻ്റെതായിട്ടുള്ള മാറ്റം വരും. നമ്മൾ തുള്ളി തന്നെയാണ് നൽകുന്നതെങ്കിൽ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിലും നല്ലതാണ് കേട്ടോ ഈ രീതി എന്ന് പറയുന്നത്. ഇതെല്ലാ കൃഷിക്കാർക്കും എല്ലാ കൃഷിക്കും ഉപയോഗിക്കാവുന്നത് തന്നെയാണ്. വീട്ടിലെ വാഷ് ബേസിനുകളും മറ്റും ഉപയോഗിച്ച് പുറത്തൊഴുക്കി കളയുന്ന വെള്ളം ലഘുവായ ശുദ്ധീകരണത്തിലൂടെ ജലസേചനത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കോൺക്രീറ്റ് മട്ടുപ്പാവിൽ നേരിട്ട് മണ്ണ് നിരത്തി വെള്ളം ചേർക്കുന്ന രീതി അത്ര അഭികാമ്യമൊന്നുമല്ല. മേൽക്കൂരയിൽ വളരുന്ന ചെടിയുടെ വേരുകളും മണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുവാൻ ഇടയുണ്ട്. ധാതു ലവണങ്ങളും കോൺക്രീറ്റിലൂടെ ഒലിച്ചിറങ്ങി സ്ലാബിൽ ചോർച്ച വരുത്താനും ഇടയുണ്ട്. അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്നോ രണ്ടോ അട്ടിയിൽ വിടവില്ലാതെ വിരിച്ച് മുകളിൽ ഇഷ്ടിക ഉയരത്തിൽ മാത്രം മണ്ണിട്ട് കൃഷി ചെയ്യാവുന്നതാണ്. തൊടിയിലെ മണ്ണിന്റെ കൂടെ ചാണകം ഉണക്കി പൊടിച്ചത്, ചകിരിച്ചോറ്, അറക്കപ്പൊടി, ആറ്റുമണൽ, മണ്ണിരെ കമ്പോസ്റ്റ്, കരിയില എന്നിവയും ചേർത്ത് അടിത്തട്ട് നമുക്ക് തയ്യാറാക്കാം. ടെറസും മണ്ണും നേരിട്ട് സമ്പർക്കം ഉണ്ടാകാതെ നോക്കേണ്ടതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പലരും മണ്ണ് ഒരിക്കുന്നത് കാണുന്നത് ഇക്കാര്യം ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെയാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ തന്നെ നേരിടേണ്ടി വരും കേട്ടോ. ഇതുമൂലം പെട്ടെന്ന് ചോർച്ച ഉണ്ടാവുകയും കൃഷി രീതി നമ്മൾ പാടെ ഉപേക്ഷിക്കാനും ഒക്കെ ഇടയാകുന്നുണ്ട്. പോളിത്തീൻ ഷീറ്റുകൾ വാങ്ങുന്നതിനുള്ള ചെലവ് കുറയ്ക്കാനാണ് പലരും ഇത് ഉപേക്ഷിക്കുന്നത്. അതൊട്ടും ആശ്വാസം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്ന രീതിയാണ്, ടെറസിൽ കൃഷി ചെയ്യുന്ന രീതി. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കോൺക്രീറ്റിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതെ, കേടുപാടുകൾ സംഭവിക്കാതെ വേണം കൃഷി ചെയ്യാനായിട്ട്. അതിന് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. അതിലൊന്ന് ഈ പോളിത്തീൻ കവർ വിരിക്കണം എന്നുള്ളതാണ്. അതിന്റെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതില്ലാതെ ചെയ്താൽ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. പോളിത്തീൻ കവറിലും ചാക്കിലും മണ്ണ് നിറച്ച് നമുക്ക് ടെറസിൽ കൃഷി ചെയ്യാം. ചാക്ക് പുറകോട്ട് മടക്കി ഒരടി കനത്തിൽ മണ്ണ് നിറച്ചാൽ മാത്രം മതിയാകും. വെള്ളം പുറത്തേക്ക് ഒഴുക്കാനായിട്ട് ഏതാനും സുഷിരങ്ങൾ കൂടി ആവശ്യമാണ് കേട്ടോ. സുതാര്യമായ പോളിത്തീൻ കവറിൽ കൃഷി ചെയ്യരുത്. വേരുകളിൽ സൂര്യപ്രകാശം തട്ടുന്നത് ചെടിയുടെ വളർച്ചയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞത്. വളർച്ചയ്ക്കനുസരിച്ച് വളവും മണ്ണും ചേർക്കേണ്ടി വരുന്നതിനാൽ ആദ്യമേ കൂടുതൽ മണ്ണൊന്നും തന്നെ വേണ്ട. ടെറസിൽ ഇഷ്ടംപോലെ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ചെടികൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുകയും ചെയ്യാം. എന്തായാലും ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കവറുകളിൽ നമ്മൾ ചിലപ്പോൾ കൃഷി ചെയ്യും. കാണാനൊക്കെ ഭംഗിയാണ്, മണ്ണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതും വേരുകൾ അവയ്ക്കിടയിലൂടെ ഇറങ്ങി പോകുന്നതൊക്കെ കാണാൻ രസമാണെങ്കിലും സൂര്യപ്രകാശം നേരിട്ട് വേരുകളിലേക്ക് അടിക്കുമ്പോൾ അവയുടെ വളർച്ചയെ അത് ബാധിക്കും. അതുകൊണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പോളിത്തീൻ കവറുകളിൽ കൃഷി ചെയ്യാതിരിക്കുക. പിന്നീട് ടെറസിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതുകൊണ്ട് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷണവും കിട്ടുന്നുണ്ട്. ടെറസിലാണെങ്കിലും കീടങ്ങളും രോഗങ്ങളും സസ്യങ്ങളെ ബാധിക്കും കേട്ടോ. മറ്റൊരിടത്തും കൃഷിയില്ലെങ്കിൽ പരിസരത്തുള്ള പറക്കാൻ കഴിയുന്ന ഷഡ്പദങ്ങളെല്ലാം പറന്നു വരും. പാവൽ, പടവലം എന്നിവയെ കായ്ച്ചകളും പയറുവർഗ്ഗങ്ങളെ ഇലപ്പേനും ആക്രമിക്കും. പയറിന്റെ നീരൂറ്റി കുടിക്കുന്ന ഷഡ്പദങ്ങൾ ഒന്നോ രണ്ടോ വന്നാൽ പിറ്റേ ദിവസം കൂട്ടത്തോടെയായിരിക്കും ഇവ വരുന്നത്. ഇവ കൂടാതെ ഇലകൾ തിന്നുന്ന ലാർവകളും രംഗത്ത് വരും കേട്ടോ. പച്ചക്കറി സസ്യങ്ങളിൽ കാണുന്ന ഷഡ്പദ ലാർവകൾ രാത്രിയിൽ മാത്രം പുറത്തിറങ്ങി ആഹാരം കഴിക്കുന്നവയാണ്. അതുകൊണ്ട് പകൽ നേരങ്ങളിൽ നോക്കിയാൽ നമുക്ക് എന്ത് ഇല്ല, ഈ കാര്യങ്ങളൊന്നും തന്നെ പിടികിട്ടില്ല. പുകയില കഷായം, കാന്താരി മിശ്രിതം, മണ്ണെണ്ണ കുഴമ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ജൈവ കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവയെ പ്രിവെന്റ് ചെയ്യാം. ഇവയെ കൂടാതെ നേരിട്ടല്ലാതെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴക്കിണി, തുളസിക്കിണി, ശർക്കര കിണി തുടങ്ങിയവയും പ്രയോഗിക്കാവുന്നതാണ്. ഇതൊക്കെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. ഇനി സമയം കളയേണ്ട, ഇന്ന് തന്നെ മട്ടുപ്പാവിലെ അല്ലെങ്കിൽ ടെറസിലെ കൃഷി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഫോൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

നമ്മുടെയൊക്കെ വീട്ടിൽ പൂന്തോട്ടങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഉദ്യാനം ശലഭസുന്ദരമാക്കാൻ വേണ്ടി ഒരു ചിത്രശലഭ ചെടിയുണ്ട്. തോട്ടങ്ങളിൽ പാറിപ്പറക്കുന്ന തിളങ്ങുന്ന ചിത്രശലഭങ്ങളെ ശക്തമായ ഒരു കാന്തം പോലെ ആകർഷിക്കുന്ന ഒരു പൂച്ചെടി, അതാണ് ഈ ബട്ടർഫ്ലൈ ബുഷ് എന്ന് പറയുന്നത്. ഈ ഒരു പുഷ്പസുന്ദരിയുടെ മുഖമുദ്ര തന്നെ ഇതാണ് കേട്ടോ, പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളെ ആകർഷിക്കുക എന്നുള്ളത്. ഇംഗ്ലീഷിൽ ഇതിന് ബെഡ്ലിയ എന്നൊരു പേരുണ്ട്. ചിത്രശലഭങ്ങൾ തേനുണ്ണാൻ ബെഡ്ലിയ ചെടി തേടി വരുന്നത് കണ്ടിട്ട് ഉദ്യാന പ്രേമികൾ ഇന്ന് അതിന് ചിത്രശലഭങ്ങളുടെ കാന്തം എന്ന അർത്ഥത്തിൽ ബട്ടർഫ്ലൈ മാഗ്നറ്റ് എന്നും ഓമന പേര് നൽകി. പല ഉദ്യാന പ്രേമികളും തങ്ങളുടെ ഉദ്യാന സങ്കല്പങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് പോലും ഈ ഒരു ബെഡ്ലിയ ചെടി കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഉച്ചയോട് അടുക്കുന്ന നേരത്താണ് കേട്ടോ പൂക്കളിലെ തേൻ ഏറ്റവും മധുരമായിട്ട് മാറുന്നത്. ഈ സമയത്ത് ചിത്രശലഭങ്ങളും തേനീച്ചകൾ ഇതിലേക്ക് വരി വെച്ചെത്തുന്നു. ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ്. മാത്രമല്ല കേട്ടോ, അത്യാവശ്യത്തിന് സുഗന്ധവും ഈ പൂക്കൾക്കുണ്ട്. അങ്ങനെ ബെഡ്ലി ചെടി എന്തുകൊണ്ട് നമുക്ക് വെറുത്താണെന്ന് പറയാം. നല്ല വെളിച്ചവും വെള്ളവും വാർന്നു പോകാൻ സൗകര്യമുള്ള കൃഷിസ്ഥലവും മാധ്യമവുമാണ് ഇതിന് വളരാൻ വേണ്ടത്. മണ്ണിളക്കി ജൈവവളം ചേർത്ത് തൈ വളർത്തിയിരിക്കുന്ന ചട്ടിയുടെ ഇരട്ടി വലുപ്പത്തിൽ കുഴിയെടുത്ത് അതിൽ വേണം കേട്ടോ ഈ ചെടി നടാനായിട്ട്. ചട്ടിയിൽ വളർത്തുമ്പോൾ മണലും പീറ്റ്മോസും കലർന്ന മാധ്യമം വേണം ഉപയോഗിക്കാനായിട്ട്. കരുത്തോടെ വളരുന്ന കുറ്റിച്ചെടിയാണ് ബെഡ്ലിയ ഡേവിഡി എന്നു പേരുള്ള ചിത്രശലഭ ചെടി. സസ്യസ്നേഹിയും പുതിയ ചെടികൾ കണ്ടെത്തുന്നതിൽ പ്രഗത്ഭനുമായിരുന്ന ചൈനയിലെ ഫാദർ അർമൻ ഡേവിഡിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ചെടിക്ക് ബെഡ്ലിയ ഡേവിഡി എന്ന് പേര് നൽകിയത്. സമ്മർ ലൈലാ ഓറഞ്ച് എന്നെല്ലാം ഇതിന് വിളിപ്പേരുകളുണ്ട് കേട്ടോ. ജപ്പാനിലും മധ്യ ചൈനയിലും സിച്ചുവാൻ ഹുംബൈ പ്രവിശ്യകളിലുമായിട്ടാണ് ഈ ചിത്രശലഭ ചെടിയുടെ ജനനം എന്ന് പറയുന്നത്. 5 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ ചെടിക്ക് അല്പം വളഞ്ഞു വരുന്ന സ്വഭാവമുണ്ട്. പ്രായമാകുന്നതിനനുസരിച്ച് ചെടിയുടെ വിളറിയ ബ്രൗൺ നിറമുള്ള തണ്ടിൽ വിണ്ടുകീറിയതുപോലെയുള്ള പാടുകൾ കാണാം. നീണ്ട് കമാന രൂപത്തിൽ വളരുന്ന വളഞ്ഞ തണ്ടുകളാണ് ഇതിന്റെ പ്രത്യേകത. പൂക്കൾക്ക് പർപ്പിൾ, വെള്ള, പിങ്ക്, ചുവപ്പ് എന്നിങ്ങനെ ഏത് നിറവുമാകാം. ഇതളുകളുടെ മധ്യഭാഗത്തിന് ഓറഞ്ച് നിറവുമാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോ വർണ്ണിച്ചു വരുമ്പോ ഒരു ചിത്രമൊക്കെ മനസ്സിൽ വന്നു കാണും. അതിമനോഹരമായ ഒരു ചെടി തന്നെയാണ് കേട്ടോ. എന്തായാലും ബാക്കി കാര്യങ്ങൾ കൂടി കേൾക്കാൻ നമുക്ക് ഞാറ്റുവേലയിലൂടെ സ്റ്റേറ്റ് ചെയ്യും.

0: ദീപം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമ്മുടെ ഉദ്യാനം ഏറ്റവും മനോഹരമാക്കാൻ, ശലഭ സുരഭിലമാക്കാൻ വേണ്ടിയിട്ടുള്ള ചിത്രശലഭ ചെടിയെ പറ്റിയാണല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ടർഫ്ലൈ ബുഷ് എന്ന പുഷ്പസുന്ദരി. വിത്ത് വഴിയും തണ്ട് മുറിച്ച് നട്ടും നമുക്ക് ഈ ചിത്രശലഭ ചെടി വളർത്തിയെടുക്കാം. ഇങ്ങനെയെങ്കിലും തണ്ട് മുറിച്ച് നട്ടുള്ള കൃഷി രീതിയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. 3 ഇഞ്ച് നീളമുള്ള തണ്ടിൽ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് ചുവടുഭാഗത്തെ ഇലകൾ നീക്കുക. വേര് പിടിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ പുരട്ടിയ തണ്ടിൻ കഷ്ണം നനഞ്ഞ മണൽ ഉൾപ്പെടുന്ന പോട്ടിംഗ് മിശ്രിതത്തിൽ നടണം. വേനലിന്റെ മധ്യത്തോടെ വേണം തണ്ട് മുറിച്ച് നട്ട് ചിത്രശലഭ ചെടി വളർത്തിയെടുക്കാനായിട്ട് കേട്ടോ. തണ്ടിന് വേര് പിടിപ്പിച്ച് കിട്ടാൻ ഉപയോഗിക്കുന്ന വളർച്ചാ മാധ്യമത്തിൽ പീറ്റ്മോസ്, വെർലറ്റ് എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. വേര് പിടിപ്പിക്കാൻ ബ്യൂറിക് ആസിഡ് പോലുള്ള ചില സംഗതികളും ചില ഹോർമോണുകളും ചില പൊടിക്കൈകളുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. വേര് പിടിപ്പിച്ച കഷ്ണങ്ങൾ നനവുള്ള പീറ്റ്മോസ്, പെർലറ്റ് എന്നിവ തുല്യ അളവിൽ കലർത്തിയ പോട്ടിംഗ് മിശ്രിതത്തിലാണ് നടേണ്ടത്. തണ്ടിൻ കഷ്ണങ്ങൾക്ക് 3 മുതൽ 6 ആഴ്ചയ്ക്കുള്ളിൽ വേര് പിടിച്ചിട്ടുണ്ടാകും. ചെടി വളർന്നു വരുന്നതനുസരിച്ച് തടത്തിൽ 4 ഇഞ്ച് കനത്തിൽ പുതയിടുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അതിവേഗം വളരുന്നതാണ് ഈ ചിത്രശലഭ ചെടിയുടെ ഒരു പതിവ് എന്ന് പറയുന്നത്. ഉദ്യാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്കിത് നട്ടുവളർത്താം. നീണ്ട് പുഷ്പ സമൃദ്ധമായിട്ടുള്ള പൂങ്കുലകൾ ചെടിക്ക് സവിശേഷ ചാരുത തന്നെ നൽകും. എന്ന് മാത്രമല്ല 4 മുതൽ 6 ആഴ്ച വരെ ഭംഗി നഷ്ടപ്പെടാതെ ചെടിയിൽ വിടർന്നു നിൽക്കുകയും ചെയ്യുന്നുള്ളത് ഇതിന്റെ പ്രത്യേകത തന്നെയാണ്. ചിത്രശലഭ ചെടിയുടെ ശ്രദ്ധേയമായിട്ടുള്ള ചില ഇനങ്ങളാണ് കേട്ടോ ഞാനിനി പറയുന്നത്. നാനോ ഹെർസിസ് എന്നുള്ളതാണ്. മൃദുവായ ഇതളുകളുള്ള പൂക്കൾക്ക് നീല ലോഹിത വർണ്ണമാണ്, ഇലകൾക്ക് ചാര നിറവും, കാണാൻ ഭയങ്കര ഭംഗിയാണ്. മാഗ്നിഫിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഇനമുണ്ട്, പൂക്കൾക്ക് നീല ലോഹിത വർണ്ണം തന്നെയാണ്. പൂങ്കുലകൾക്ക് 60 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ഇനത്തിന്റെ പ്രത്യേകത. സൂപ്പർബ എന്നുള്ളൊരു ഇനമുണ്ട്, നെടുനീളൻ പൂങ്കുലകൾ തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ ഭംഗി. വിൽസോണി എന്ന് പറഞ്ഞിട്ടുള്ള ഇനത്തിന് അയഞ്ഞ് ഞൊറിവുള്ള പൂ ഇതളുകളാണ്. മറ്റു പൂക്കളിൽ നിന്ന് ഒരല്പം വെറൈറ്റി ആയിരിക്കും ഇത്. വിച്ചിയാന എന്നൊരു ഇനമുണ്ട്, ഇളം നീല പൂക്കളാണ് കേട്ടോ. ഇതിൽ നാനോഹെൻസിസ് എന്ന ഇനത്തിന് വെളുത്ത പൂക്കളുള്ള ചെടികളുണ്ടത്രേ. ഉയരത്തിൽ വളരുന്ന ചിത്രശലഭ ചെടികളെ കൊമ്പുകോതി ഉയരം ക്രമീകരിച്ച് വളർത്താൻ കൂടി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിറം മങ്ങി ശോഭ കുറയുന്ന പൂങ്കുലകൾ നീക്കുകയും വേണം. ചട്ടിയിലും മറ്റും വളർത്തുമ്പോൾ 6 മാസത്തിലൊരിക്കൽ വളർച്ചാ മാധ്യമത്തിന്റെ മുകൾ ഭാഗത്തെ ഒരു പാളി മൺമിശ്രിതം നീക്കി അവിടെ കുറച്ച് പുതിയ ജൈവവളവും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് മിശ്രിതം പുതുക്കണം. അമിതമായ വളപ്രയോഗം ഈ ചെടിക്ക് ഗുണം ചെയ്യില്ല എന്ന് ഓർക്കുക കേട്ടോ. നമ്മൾ എല്ലാ ചെടികൾക്കും ഇടുന്നത് പോലെ വളമൊന്നും ചെയ്യേണ്ടതില്ല. കൂടുതൽ വളങ്ങൾ ചെടിയുടെയും ഇലയുടെയും അമിതമായ വളർച്ചയ്ക്ക് മാത്രമേ സഹായിക്കുകയുള്ളൂ. പൂക്കൾ വിടരാൻ പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്യില്ല. പഴയ പൂങ്കുലകൾ ചെടിയിൽ നിർത്താതെ നീക്കിയാലേ പുതുമുകളങ്ങളും പൂമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അപ്പൊ എല്ലാത്തിനെയും കെയർ ചെയ്യും പോലെ നമ്മുടെ ഈ ചിത്രശലഭ ചെടിയെയും നമ്മൾ കെയർ ചെയ്താൽ മാത്രമേ അത് നമ്മുടെ പറമ്പിൽ നട്ടതുകൊണ്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഉദ്യാനത്തില് ഒരു പ്രധാന റാണിയായിട്ട് മാറത്തുള്ളൂ കേട്ടോ. ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

സംസ്ഥാനത്ത് ഷിഗല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

ചിത്രശലഭ ചെടിയെ പറ്റിയാണ് നമ്മൾ ഞാറ്റുവേലയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രശലഭ ചെടിയുടെ തന്നെ ഏഷ്യയിൽ കാണുന്ന ഇനമാണ് ഈ ബെഡ്ലിയ ഏഷ്യാറ്റിക്ക എന്ന് പറയുന്നത്. അതിന് വൈറ്റ് ബട്ടർഫ്ലൈ ബുഷ് എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. ഏഷ്യൻ ബട്ടർഫ്ലൈ ബുഷ് എന്നും ഇതിന് പറയാറുണ്ട്. കിഴക്കൻ ഏഷ്യയുടെ സന്തതിയാണ് കേട്ടോ ഈ ഉദ്യാന സസ്യം. 12 അടിയോ അതിലധികമോ ഉയരത്തിൽ ഇത് വളർന്നു വരും. ചെറിയ വെളുത്ത പൂക്കൾ നിറഞ്ഞ ഭാരമേറിയ പൂങ്കുലയാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ താഴേക്ക് വളഞ്ഞാണ് നിൽക്കുക. സുഖകരമായ ഗന്ധവും ഈ പൂക്കൾ കണ്ട് ചെടി മുഴുവൻ ഇങ്ങനെ പുഷ്പിച്ചു കഴിഞ്ഞാൽ ഇലകളൊന്നും കാണാൻ കഴിയില്ല. നിറയെ പൂക്കൾ മാത്രം നിറഞ്ഞ ഒരു ചെടിയാണെന്നേ ഇതിനെ തോന്നുകയുള്ളൂ. ജനുവരി മുതൽ ഒക്ടോബർ വരെയാണ് ഇതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിറയെ പൂക്കൾ ഉണ്ടാകും നമ്മുടെ ഈ ചെടിയിൽ. ഉദ്യാനം ശലഭസുന്ദരമാക്കാൻ നമുക്കും തീർച്ചയായിട്ടും വളർത്താം ഇത്തരത്തിലുള്ള ചിത്രശലഭ ചെടികളെ. പക്ഷെ അവയെ വളർത്തുമ്പോൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നടുന്ന രീതി മുതൽ അവയെ പരിപാലിക്കേണ്ട കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ തോട്ടങ്ങളിൽ പാറിപ്പറന്ന് നീങ്ങുന്ന ചിത്രശലഭങ്ങളെ ശക്തമായി ആകർഷിക്കുന്ന ഒരു കാന്തം പോലെയാണ് ഈ ചെടികൾ. കാരണം ഇതിന്റെ തേനിന് അത്രത്തോളം മധുരമാണ്. പ്രത്യേകിച്ച് ഉച്ച സമയത്താണ് ഈ പൂക്കളുടെ തേനിന് ഏറ്റവും മധുരമുള്ളത്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ചെറിയ ഉദ്യാനങ്ങളും ഏറ്റവും മനോഹരമാവാൻ വേണ്ടിയിട്ട് ശലഭങ്ങളെയൊക്കെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചിത്രശലഭ ചെടികളെ വളർത്തുന്ന കാര്യമല്ലേ. ഇപ്പോൾ ഇതിനി ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ബ്രസീലിയൻ ഫയർ വർക്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വർണ്ണ വിസ്ഫോടനം തീർക്കുന്ന ബ്രസീലിയൻ ഫയർ വർക്സിനെ പറ്റിയാണ് ഇനി ഞാറ്റുവേലയിൽ കേൾക്കുന്നത്. വിസ്മയകരമായിട്ടുള്ള ഇലകളും നിറങ്ങളുടെ ധാരാളിത്വവുമുള്ള പൂക്കളും ബ്രസീലിയൻ ഫയർ വർക്സ് എന്ന ഉദ്യാന സുന്ദരിയുടെ തിരിച്ചറിയൽ രേഖകളാണ്. വെള്ള നിറം ചാലിച്ച് ചേർത്ത ഇലകൾ, ഇരുനിറങ്ങൾ ഇണങ്ങിയ സവിശേഷമായ പൂക്കൾ, പിങ്ക് നിറമുള്ള പൂത്തണ്ടും കുഞ്ഞു പൂക്കളുടെ ഈ ഒരു കൂട്ടത്തിനാകട്ടെ പർപ്പിൾ നിറവും കാഴ്ചയ്ക്ക് ഒരുതരം കരിമരുന്ന് പ്രയോഗത്തിന്റെ വർണ്ണപ്പകിട്ടാണ് കേട്ടോ. ഞാനീ പറഞ്ഞതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ചിന്തിക്കുമ്പോൾ ചട്ടിയിൽ വളർത്തി ഏത് കോണിൽ വെച്ചാലും അവിടെ ആകെ പ്രകാശഭരിതമാകുന്ന തരം വർണ്ണ വിസ്ഫോടനം തന്നെയാണ്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, വർണ്ണ വിസ്ഫോടനം ബ്രസീലിയൻ ഫയർ വർക്സ് എന്ന്. തെക്കേ അമേരിക്കൻ സ്വദേശിയായിട്ടുള്ള ഈ ഉദ്യാന സുന്ദരിക്ക് ബ്രസീലിയൻ ഫയർ വർക്സ് എന്നൊരു പേര് കിട്ടിയത് ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെല്ലാം തടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ പൂത്തടങ്ങളിൽ കൂട്ടമായി വളർത്താൻ അനുയോജ്യമായ ചെടിയാണ് ബ്രസീലിയൻ ഫയർ വർക്സ്. സസ്യനാമം പോർഫൈറോകോമ ഫോളിയാന എന്നാണ്. അകത്തളങ്ങളിലും ഉദ്യാനങ്ങളിലും ഈർപ്പവും ചൂടുമുള്ള കാലാവസ്ഥയിൽ ഇത് നന്നായിട്ട് വളരും. അത്യാവശ്യം തണൽ സഹിക്കാനും ഇതിന് കഴിവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാർപോർച്ച്, പോർട്ടിഗോ, പൂമുഖം, ജനൽപ്പടി എന്നിവിടങ്ങളിലെല്ലാം വളരെ നിഷ്പ്രയാസമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നവയാണിത്. പർപ്പിൾ, ഷിറിംപ്, ബ്ലൂ ബ്ലൂ ഷിറിം, മാരാക്കാസ്, ബ്രസീലിയൻ ഫയർ വർക്സ് തുടങ്ങിയ വിളിപ്പേരുകൾ ഈ ചെടിക്കുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സമൃദ്ധമായി പുഷ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ ലാൻഡ്സ്കേപ്പിംഗിന് ഫയർ വർക്സ് പോലെ ഉപയോഗിക്കുന്ന ചെടികൾ വളരെ വിരളമാണ്. കുറ്റിച്ചെടിയാണ് ഇത് കേട്ടോ. പരമാവധി 30 സെന്റിമീറ്റർ ഉയരത്തിൽ വരെ ഇത് വളരത്തുള്ളൂ. കടുത്ത പച്ച നിറമുള്ള ഇലകളുടെ പ്രതലത്തിൽ വെള്ളി ഉരുക്കി ഒഴിച്ച് ഡിസൈൻ ചെയ്തതുപോലെ ഇലഞ്ഞരമ്പുകൾ പൂക്കൽ ചെടിയുടെ അഗ്രഭാഗത്താണ് വിടരുക. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വേനലാകുമ്പോൾ ഒരേ സമയം സവിശേഷ ഭംഗിയുമായിട്ട് ഇലകളും വർണ്ണാഭമായ പൂങ്കുലകളും ഒന്നിനൊന്ന് മത്സരിച്ചിങ്ങനെ കാണികളെ വിസ്മയിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും അങ്ങനെ പുതിയ ഒരു ഇനത്തിനെ കൂടി പരിചയപ്പെട്ടിരിക്കുകയാണ്. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കേൾക്കണ്ടേ? കേൾക്കാം. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.
4: Mama, you know how me nerky say the dance floor, baby.

ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർണ്ണ വിസ്ഫോടനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്, മനോഹരമായ ഒരു ചെടിയെ പറ്റി. അപ്പോ ബ്രസീലിയൻ ഫയർബ്രക്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടി വളർത്താൻ തുടങ്ങുന്നവർ ചില പ്രത്യേക കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കണം. ഇതിലൊന്ന് വളർത്താൻ യോജിച്ച സ്ഥലം തന്നെയാണ്. യഥേഷ്ടം തണൽ ലഭിക്കുന്ന സ്ഥലത്താണ് ഫയർവർക്സിന് ഏറ്റവും നല്ലത്. ഇത് വീടിനകത്തോ പുറത്തോ ആകാം കേട്ടോ. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം ചെടി നടാൻ നല്ലതല്ല എന്ന് കൂടി ഓർക്കണം. വിത്ത് പാകിയോ തണ്ട് മുറിച്ചു നട്ടോ പുതിയ ചെടി നമുക്ക് വളർത്താം. നനവുള്ള മാധ്യമമാണ് ചെടിക്ക് വളരാൻ ഏറെ ഇഷ്ടം. ജൈവവളങ്ങൾക്കൊപ്പം 20-20-20 പോലുള്ള രാസമിശ്രിതങ്ങളും വെള്ളത്തിൽ നേർപ്പിച്ച് തെളിയൂറ്റി നമുക്കിതിന് നൽകാൻ സാധിക്കും. നിറം മങ്ങുന്ന പൂക്കളും വാടിത്തുടങ്ങുന്ന ഇലകളും യഥാസമയം നീക്കം ചെയ്യണം. എങ്കിലേ ചെടിക്ക് ആകർഷകമായിട്ട് ഒരു ഭംഗിയൊക്കെ വരത്തുള്ളൂ. ഇടയ്ക്ക് ചെടി വളരുന്ന മാധ്യമം വേരുകൾക്ക് കേടുപറ്റാതെ ഇളക്കി കൊടുക്കുന്നതും വളരെ നല്ലതാണ്. മാധ്യമത്തിലുണ്ടാകുന്ന വായുസഞ്ചാരം ചെടിയുടെ കരുത്തേറിയ വളർച്ചയ്ക്ക് സഹായിക്കും കേട്ടോ. മറ്റൊരു സവിശേഷത, ചെടി വളർത്താൻ വളരെ കുറച്ച് ശ്രദ്ധ മാത്രം മതി എന്നതാണ്. ഉദ്യാനങ്ങളിൽ പൊതുവെ വളർത്താനും ചട്ടികളിൽ വളർത്താനും ഫയർവർക്സ് ചെടി ഉത്തമമാണ്. കറുത്ത വെളിച്ചത്തിലും നിറയെ പൂ പിടിക്കാനുള്ള ഇതിന്റെ കഴിവും ശ്രദ്ധേയം തന്നെയാണ്. അന്തരീക്ഷോഷ്മാവ് 19 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴുന്നത് ഫയർവർക്സിന് ഗുണകരമായിട്ടുള്ള കാര്യമല്ല. ഈ ഘട്ടത്തിൽ ഇതിന്റെ ഇലകൾക്ക് മഞ്ഞ നിറമാവുകയും ഞൊറിഞ്ഞ ചുളവ് വീഴുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇത്രയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മൾ ഇതിനെ വളർത്തുന്നതെങ്കിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ആ ചെടി പുഷ്പിക്കുന്നത് കാണാം കേട്ടോ. എന്തായാലും രണ്ടിനം ചെടികളെ പറ്റി കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ ഞാറ്റുവേലയിലൂടെ. താൽക്കാലികമായി ഇവിടെ പറയുകയാണ്, കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആസ്ട്രേയ പ്രീമിയർ ലീഗ് ഓൺ ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം APL ഉമായിട്ടായി ഒരു വൈകുന്നേരം എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനൂഷയാണ് കേട്ടോ. അപ്പോൾ ചായക്കൊപ്പം APL എന്ന ലെവലിൽ നമ്മുടെ ആ ഒരു വൈകുന്നേരങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണല്ലോ. എന്തായാലും APL ഗെയിം കളിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി വൈകുന്നേരം വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിത് ഐശ്വര്യമായിട്ട് നമ്മുടെ ആസ്ട്രേയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു അടിപൊളി ഗെയിമൊക്കെ ആയിട്ടാണ് ഇന്നും APL ഞാൻ നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഇനി 2 മണിക്കൂർ നേരത്തേക്ക്, 4 മണി മുതൽ 6 മണി വരെ നമുക്ക് നമ്മുടെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ബോറടിയും ഒക്കെ മാറ്റിവെച്ച് ഗെയിം കളിക്കാനുള്ള സമയമാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇവിടെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഗെയിമിൽ ഫസ്റ്റ് ആയിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് നിങ്ങളിങ്ങനെ കാത്തു കാത്തിവിടെ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാ ഫ്രൈഡേയ്സിലുമാണ് നമ്മൾ ലക്കി ഡ്രോയിലൂടെ ആ ഒരു വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ലക്കി ഡ്രോയിൽ നിങ്ങളുടെ പേരും പരിഗണിക്കത്തുള്ളൂ. അങ്ങനെ മാത്രമല്ല, കറക്റ്റായിട്ടുള്ള ആൻസർ കൂടി അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മളിത് ഐശ്വര്യമായിട്ട് APL ഒന്നുകൂടി ആരംഭിക്കുകയാണ്. അപ്പോൾ 2 നല്ല പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാൻ പോകുന്നത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
1: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വെൽക്കം ബാക്ക് ടു ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 15 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്ത് ഗെയിം ആയിരിക്കും നമ്മൾ കളിക്കാനായിട്ട് പോവുക എന്ന് ചിന്തിച്ചിരിക്കുന്നതിന് വിരാമം ഇടുകയാണ്. കാരണം ആ ഒരു ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ടേ നമ്മുടെ റേഡിയോ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി കാണും എന്താണ് ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന്. ഇന്ന് June 11 കലണ്ടറിൽ നിന്ന് ആരുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ മലയാളി സിനിമാ പ്രേമികൾ ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് എന്ന് തന്നെ പറയാം. തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെൽവിനായി വന്ന് പിന്നീട് അങ്ങോട്ട് ദാ തിയേറ്ററുകളൊക്കെ അങ്ങ് ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂത്ത് ഐക്കൺ പ്രിയപ്പെട്ട നസ്ലിൻ കെ ഗഫൂറിന്റെ ജന്മദിനമാണ് ഇന്നത്തെ ദിവസം.

0: നമ്മുടെയൊക്കെ ഇടയിലുള്ള ഒരു സാധാരണ പയ്യന്റെ വൈബുമായിട്ട് വന്നിന്ന് മലയാള സിനിമയുടെ മിന്നും താരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ തന്നെയാണ്, യൂത്ത് ആക്ടർ തന്നെയാണ് നസ്ലിൻ എന്ന് വേണമെങ്കിൽ പറയാലോ. അപ്പോൾ എന്തായാലും നസ്ലിൻ്റെ ജന്മദിനമായ ഇന്നത്തെ ദിവസം നസ്ലിൻ അഭിനയിച്ച സിനിമകളിൽ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളപ്പോൾ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നസ്ലിൻ സ്പെഷ്യൽ ആശ്രയ പ്രീമിയർ ലീഗ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും നസ്ലിൻ അഭിനയിച്ച സിനിമയിലെ ഒരു ഡയലോഗ് ഞാൻ കേൾപ്പിക്കാം, അതേത് സിനിമ ാണ് എന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. ഡയലോഗ്
1: കേട്ടോളൂ.
2: നിനക്കെന്താണ് എന്നെ പറഞ്ഞുവിടാൻ ഇത്രക്ക് താല്പര്യം?
1: നീ ഇവിടെ നടങ്കി ഭയങ്കര വിഷമാണല്ലോ.
3: പോയിത്തരും
2: ക്ലാസ് മാറിനെ പറ്റി പറയണേ.
0: ഓക്കെ, അപ്പോൾ നസ്ലിൻ്റെ അഭിനയിച്ച സിനിമയിലെ തന്നെ ഒരു ഡയലോഗാണ് നമ്മളിപ്പോൾ കേട്ടത്. സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ഒക്കെ നിങ്ങൾ ആൻസർ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4-90-90 എന്ന നമ്പറിലേക്കാണ്. അപ്പോൾ എന്തായാലും പിടി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി ആ ഒരു ഡയലോഗ് കേൾപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോവുകയാണ്.
2: നിനക്കെന്താണ് എന്നെ പറഞ്ഞുവിടാൻ ഇത്രക്ക് താല്പര്യം?
1: നീ ഇവിടെ നടങ്കി ഭയങ്കര വിഷമാണല്ലോ. പോയിത്തരും
2: ഞങ്ങൾ ക്ലാസ് മാറിനെ പറ്റി പറയണേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: Perepadans Gold and Diamonds, manufacturers and wholesalers, Nedumangad Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Midamaya Nirakkil Kannadagalude Vipulamaya Shekharam. Lotus Road Private Bus Stand-inu Sameepam, Pulaman, Kottarakara.

0: യെസ്, അപ്പോൾ ഇന്നത്തെ ദിവസം ആക്ടർ നസ്ലിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നസ്ലിൻ അഭിനയിച്ച സിനിമകളുടെ ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിങ്ങനെ ആസ്ഫ്രയ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർജെ അനൂഷയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 28 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഡയലോഗ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: നീ മാറണണ്ട,
2: വീട്ടിലെ സീനാണ്, അമ്മച്ചി പിച്ചി
1: കൊല്ലുകടാ,
2: നിനക്കെന്താണ് എന്നെ പറഞ്ഞുവിടാൻ ഇത്രക്ക് താല്പര്യം?
1: നീ ഇവിടെ നടങ്കി ഭയങ്കര വിഷമാണല്ലോ, ഒന്ന് പോയി
3: തരൂ.
2: ഞങ്ങൾ ക്ലാസ് മാറണേനെ പറ്റി പറയണേ.
0: ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേട്ട ഈ ഒരു ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ആൻസർ അറിയിക്കാനായിട്ട് ഇതാ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ആൻസർ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അർച്ചന മെസ്സേജ് അയച്ചിരിക്കുന്നത്. മനോജടൻ സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഐശ്വര്യ അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്നാണ്. ശോഭന മെസ്സേജ് അയച്ചു വന്നിരിക്കുന്ന ആൻസറും തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്നാണ്. സുസമ സോമച്ചൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തണ്ണീർ മത്തൻ ദിനങ്ങൾ. ജിബിൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്നാണ്. അനുപമ ആയിഷ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു തണ്ണീർ മത്തൻ ദിനങ്ങൾ. ജീവൻ ജോസഫ്, ഭാഗ്യലക്ഷ്മി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഡാനിമോൾ ആൻഡ് ഹാരി ജോൺ ആണ്. അപ്പോൾ തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന് തന്നെയാണ് എല്ലാവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത്. ഒരാൾക്കും മാത്രമേ മാറിയിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് തണ്ണീർ മത്തൻ ദിനങ്ങളാണ് കേട്ടോ. നസ്ലിൻ ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ നമ്മൾ കണ്ടുമുട്ടിയ ആ ഒരു സിനിമയാണ് തണ്ണീർ മത്തൻ

0: വെറും 75 സബ്സ്ക്രൈബേഴ്സ് ഇരുന്ന എന്റെ ചാനൽ ഒറ്റ കുതിപ്പാണ് 750 സബ്സ്ക്രൈബേഴ്സ്.
1: ഓക്കെ, അപ്പൊ സിനിമ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424219 1909 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526649 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nidumangar, Neyatunkara, Kotarakara, Karunagapalli.
0: Ashraya FM 90, Nadinoppam, Nattarkoppam.
3: സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

0: യെസ്, അപ്പോൾ നസ്ലിൻ ബർത്ത്ഡേ സ്പെഷ്യൽ അസ്ഫ്രയ പ്രീമിയർ ലീഗ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡയലോഗ്
1: ജീവിതാദ്യം സപ്ലൈ ഒന്ന് എന്നെ തളർത്താന്നു, എന്നിട്ട് ഞാൻ തളർന്നു, പോടാ പുല്ലേ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, അതായിരുന്നു എന്റെ ആറ്റിറ്റ്യൂഡ്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ എത്ര എത്ര വ്ലോഗ്സ് ഞാൻ ഇട്ടു, എല്ലാം പൊട്ടി. അവസാനം ടെറസിന്റെ മണ്ടയിൽ കൃഷി ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടപ്പോ വെറും 75 സബ്സ്ക്രൈബേഴ്സ് ഇരുന്ന എന്റെ ചാനൽ ഒറ്റ കുതിപ്പാണ് 750 സബ്സ്ക്രൈബേഴ്സ്.
0: സിനിമ ഏതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. കേട്ടപ്പോ ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ. ഓക്കെ, ആ ഒരു കോളം ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്. നമുക്ക് ഇന്നലെ വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അമൃതയാണ്. അമൃത മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഹോം എന്ന മൂവിയാണ് എന്നാണ്. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ആണോ എന്നുള്ളത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ശോഭനയാണ്. സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞിട്ടാണ് ശോഭന മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിഷ്ണു, ഷമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഹോം എന്നാണ്. അർച്ചന മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഐ ആം കാതലൻ എന്ന മൂവിയിലെ ഡയലോഗ് ആണ് എന്നാണ്. ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ഹോം എന്നാണ്. ആൻഡ് മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഹോം എന്ന് തന്നെയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അനുപമയാണ്. അനുപമ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ഹോം എന്നാണ്. സൂസമ്മ സോമച്ചൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസറും ഹോം എന്ന് തന്നെയാണ്. ആൻഡ് വൈശാഖി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഹോം ആണോ ചേച്ചി എന്ന് ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഹോം ആണോ അല്ലയോ എന്നുള്ളത്. പ്രവീൺ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ഹോം. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. ഹാരിയു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്ന ആൻസർ ഹോം എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഹോം എന്ന മൂവിയാണ് കേട്ടോ. ഹോം എന്ന മൂവിയിൽ നസ്ലിൻ ചെയ്ത കഥാപാത്രത്തിൻ്റെ പേര് വരുന്നത് ചാൾസ് ഒലിവർ ട്വിസ്റ്റ് എന്നാണ്. ആ ഒരു സിനിമ കണ്ടവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കഥാപാത്രം തന്നെയാണ്. അപ്പോൾ 2021 കേട്ടോ ഈ ഒരു സിനിമ റിലീസ്. എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ഡയലോഗ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്.
1: സാറേ, നമ്മളുടെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലെ CMRR ചെറിയൊരു കൺഫ്യൂഷൻ, അത്
2: ഇപ്പോഴാണ്.
1: അല്ല, സാറല്ലേ പറഞ്ഞ ഏത് പാദരാത്രിക്ക് വേണമെങ്കിലും ഡൗട്ട്
2: ചോദിക്കാന്ന്.
0: ഓക്കെ, അപ്പോൾ ഇത് ഏത് സിനിമയാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് ആൻസർ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്കാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: യെസ്. അപ്പോൾ നമ്മൾ മലയാളത്തിന്റെ തന്നെ പ്രിയപ്പെട്ട ആക്ടർ ആയിട്ടുള്ള യു തൈക്കൻ ആയിട്ടുള്ള നസ്ലിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നസ്ലിന്റെ അഭിനയിച്ച സിനിമകൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഗെയിമാണ് നമ്മൾ ഇതാ ഇന്നത്തെ ആസ്പ്രേ ആ പ്രീമിയർ ലീഗിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പൊ ബ്രേക്കിന് മുൻപായിട്ട് ഞാനൊരു ഡയലോഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ?
1: സാറേ, നമ്മളുടെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലെ CMRR ചെറിയൊരു കൺഫ്യൂഷൻ, അത്
2: ഇപ്പോഴാണ്.
1: അല്ല, സാറല്ലേ പറഞ്ഞത് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാന്ന്.
2: എന്നാ നീ പാതിരാത്രിക്ക് വിളിക്കറ, അവിടെ ഭക്ഷണം കുത്തി കയറ്റുമ്പോഴാണോ എന്റെ ഡൗട്ട്.
0: ഓക്കെ, ഇപ്പോൾ കേട്ട ഒരു ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു നമ്മുടെ ചോദ്യം. ആൻസർ അറിയിക്കാനായിട്ട് ആ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ
3: ഹലോ,
0: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ? സച്ചിൻ. സച്ചിൻ, എവിടുന്നാ വിളിക്കുന്നേ?
3: കുന്നത്തൂര്
0: നിന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
3: ഞാനും
0: എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏഴാം ക്ലാസ്സിൽ. ഇന്ന് സ്കൂളിലൊന്നും പോയില്ലായിരുന്നോ? ഹലോ
3: ഹലോ,
0: ഇന്ന് സ്കൂളിലൊന്നും പോയില്ലായിരുന്നോ?
3: സ്കൂളിൽ പോയി.
0: പോയിട്ട് വന്നതാണല്ലേ? പോയിട്ട് വന്ന് നേരെ നമ്മുടെ ഗെയിമിലേക്ക് അങ്ങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ. ഓക്കെ, അപ്പൊ നേരത്തെ കേട്ട ഡയലോഗ് ഏത് സിനിമയിലേതാന്ന് അറിയോ? ഏത് സിനിമയാ? സൂപ്പർ ശരണ്യ. ഉറപ്പാണോ? ഉറപ്പാണ്. നസ്ലിന് ഇഷ്ടമാണോ? ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട്? എല്ലാ സിനിമയും കാണുമോ? ഇറങ്ങുന്ന സിനിമയൊക്കെ കാണുമോ? പോയി അങ്ങനെയൊന്നും ഇല്ല. ടിവിയിൽ വരുമ്പോ മൂഡുണ്ടെങ്കിൽ ഇരുന്ന് കാണും അല്ലേ. ഓക്കെ, അപ്പൊ ഈ സൂപ്പർ ശരണ്യ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്?
3: രണ്ടു മൂന്ന് പ്രാവശ്യം
0: കണ്ടിട്ടുണ്ട്. അതാണ് ഡയലോഗ് വന്നപ്പോ തന്നെ അങ്ങ് ചാടിക്കയറി വിളിച്ചല്ലേ. ഓക്കെ, അപ്പൊ സച്ചിനെ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? ഹാപ്പി ആയി. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും സച്ചിൻ വിളിച്ചിട്ട് ആ കറക്റ്റ് ആൻസർ അറിയിച്ചിരിക്കുകയാണ്. സൂപ്പർ ശരണ്യ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് കൂടി നോക്കാം. ആൻസർ കേട്ടിട്ട് നമുക്ക് ആ ചെറുപറ മെസ്സേജ് വരുന്നുണ്ട്. സൂസമ്മ ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നു സൂപ്പർ ശരണ്യ. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സൂപ്പർ ശരണ്യ. ശോഭന കെ, തങ്കമണി ടീച്ചർ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും സൂപ്പർ ശരണ്യ എന്ന് തന്നെയാണ്. മനോജേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ ജിങ്കാന എന്നാണ്. അർച്ചന ഐ എം കാതലൻ എന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഐശ്വര്യ ആൻഡ് അനുഗ്രഹ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും സൂപ്പർ ശരണ്യ എന്ന് തന്നെയാണ്. അപ്പോൾ സൂപ്പർ ശരണ്യാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്തതായിട്ടൊരു പാട്ട് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. കേട്ടോളൂ.

നസ്രൽ അഭിനയിച്ച സിനിമയിലെ ഒരു അടിപൊളി പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഏത് സിനിമയിലെ പാട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആൻസർ അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്ക്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishwasthathayude vegathiyumayi 5G Mobile Science Service Center. Ettum pudhiya model smartphoneukal, mikacha laptop mobile serviceukal, adum mattengum labhikkatha kuranja nirakkil. 5G Mobile Science Service Center, Venus Junction, Kottarakara and Kidukke Theruvu.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യെസ്, പഞ്ചാര പഞ്ച എന്ന് തുടങ്ങുന്ന ഈ ഒരു പാട്ട് നെസ്ലിന്റെ അഭിനയിച്ച സിനിമയിലെ ഒരു അടിപൊളി സോങ് ആണ് കേട്ടോ. അപ്പോൾ ആ സിനിമ ഏതാണ് എന്നതായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. വാസ്ഫ്രയ പ്രീമിയർ ലീഗാണ് കേട്ടോണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 32 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശോഭന കെ ആണ്. സൂപ്പർ ശരണ്യ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ആലപ്പുഴ ജിങ്കാന എന്നാണ്. ആൻഡ് സൂസമ്മ സോമച്ചൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് സൂപ്പർ ശരണ്യ എന്നാണ്. രാജ്കുമാർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആലപ്പുഴ ജിങ്കാന. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മാധവനാണ്. മാധവൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ആലപ്പുഴ ജിങ്കാന എന്ന് തന്നെയാണ്. അനുപമ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആലപ്പുഴ ജിങ്കാന. ജീവൻ ജോസഫ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും ആലപ്പുഴ ജിങ്കാന എന്ന് തന്നെയാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അനന്യയാണ്. അനന്യയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് ആലപ്പുഴ ജിങ്കാന എന്ന് തന്നെയാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏട്ടനാണ്. ആലപ്പുഴ ജിമ്മേ എന്ന് പറഞ്ഞിട്ട് ാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആലപ്പുഴ ജിങ്കാന എന്നുള്ള ആൻസറാണ് കൂടുതൽ വന്നിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ആലപ്പുഴ ജിങ്കാന തന്നെയാണ്. 2025 ഈ ഒരു സിനിമ റിലീസാകുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ഒരു ഡയലോഗ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. കേട്ടോളൂ,
1: ഇങ്ങനെയൊക്കെ അൺമാരീഡ് ആയിട്ട് നടന്നാൽ മതിയോ കൂട്ടുകാരാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ?
2: അതെ, അതിനെ കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ അൺമാരീഡിൽ നിന്നും മാരീഡിലേക്ക് മാറാൻ ഒരൊറ്റ എസ് മതി. അല്ല, പെൺകുട്ടിയുടെ.
0: ഓക്കെ, നസ്ലിൻ അഭിനയിച്ച സിനിമയിൽ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ സിനിമ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. സിനിമ വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474291909 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496490 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
1: സംസ്ഥാനത്ത് ശിഖലാരോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ശിഖല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Yes, welcome back to Nestle's Birthday Special Asriya Premier League with me, RJ Anusha. അപ്പോൾ എന്തായാലും നസ്ലിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം അഭിനയിച്ച സിനിമകളിൽ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ് നമ്മളിങ്ങനെ എ പി എല്ലിലൂടെ കളിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡയലോഗ് ക്വസ്റ്റ്യൻ,
1: ഇങ്ങനെയൊക്കെ അൺമാരീഡ് ആയിട്ട് നടന്നാൽ മതിയോ കൂട്ടുകാരാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ?
2: അതെ, അതിനെ കുറിച്ച് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ അൺമാരീഡിൽ നിന്നും മാരീഡിലേക്ക് മാറാൻ ഒരൊറ്റ എസ് മതി.
0: അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ട ഈ ഒരു ഡയലോഗ് ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു ചോദ്യം. ആൻസർ അറിയിക്കാനായിട്ട് ആ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോൾ ഡ്രോപ്പ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഡ്രോപ്പ് ആവുന്ന സിറ്റുവേഷനിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490090 എന്ന നമ്പറിലേക്ക്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് വിഷ്ണു, ഷമി എന്നിവർ ചേർന്നിട്ടാണ് പ്രേമലു എന്ന സിനിമയിലെ ഡയലോഗാണെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശോഭന, രതീഷ്, ആർ ചന്ദ്രൻ, മനോജ് ഏട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറീസ് പ്രേമലു എന്ന് തന്നെയാണ്. അർച്ചന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പ്രേമലു. ആൻഡ് അമൽ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ പ്രേമലു എന്നാണ്. ജീവൻ ജോസഫ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് പ്രേമലു. ആൻഡ് ഭാഗ്യലക്ഷ്മി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പ്രേമലു. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഹാരി ജോൺ ആണ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ച് ഒരേ സ്വരത്തിൽ അറിയിച്ചിരിക്കുന്ന ആൻസർ ഈസ് പ്രേമലു എന്ന് തന്നെയാണ്. 2024 റിലീസായ ഒരു മലയാളം റൊമാൻറ്റിക് കോമഡി മൂവിയാണ് പ്രേമലു. നസ്ലിൻ ഗഫൂറും അതുപോലെ തന്നെ മബിത ബൈജുവുമാണ് പ്രധാന വേഷങ്ങളിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. നസ്ലിൻ അഭിനയിച്ച സിനിമകളിൽ വെച്ചിട്ട് തന്നെ നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമകളുടെ ലിസ്റ്റിൽ ചേർക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയായിരുന്നു പ്രേമലു എന്ന ഈ ഒരു സിനിമ. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 കഴിഞ്ഞ് 52 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കെ പി എൽ വൈൻഡപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. എന്തായാലും ഇനിയും നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രേ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ എഫ് എം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
1: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
2: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ് എം 90. Monday to Friday evening 6 p.m. to 7 p.m. Stay tuned.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Time check. Studio clock ലിപ്പോൾ സമയം 6 മണി. The time is 6 o'clock.

0: വിജേഷ് വിജയ് സംവിധാനം ചെയ്ത് ആസിഫ് അലി മുഖ്യ വേഷത്തിലെത്തിയ ദ റൊമാന്റിക് ഡ്രാമ മൂവി മന്ദാരം. ഈ മൂവിയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർജെ സുൽത്താന.
1: നീ ആ എയ്യോട്ടോ സിനിമ ഇട്ടിട്ടുണ്ടോ? അതില് ലാലേട്ടൻ പാടി പോലത്തെ പാട്ട് പാടിയാലേ ഐ ലവ് യു വരും.
2: ഐ ഞാൻ ഈ ഐ ലവ് എന്ന് വെച്ചാ എന്താ? ലവ് സ്നേഹം.
1: ഐ ലവ് എന്ന് വെച്ചാ എന്താന്നറിയും?
2: യു നീ.
3: ഇതൊന്നും തുറന്നു പറയാൻ പറ്റാതെ രണ്ടു ദിവസമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല.
0: എം സജാസ് തിരക്കഥ രചിച്ച ആസിഫ് അലി, വർഷ ബൊല്ലമ്മ, അനാർക്കലി മറിക്കാർ, ജേക്കബ് ഗ്രിഗറി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച മാജിക് മൗണ്ടൈൻ സിനിമാസിന്റെ ബാനറിൽ മോനിഷ രാജീവ്, ടിനു തോമസ് എന്നിവർ നിർമ്മിച്ച ദ സൂപ്പർ ഹിറ്റ് റൊമാന്റിക് മൂവി മന്ദാരം.
4: ടീച്ചറെ, പുതിയ അഡ്മിഷൻ ആണ് ടീച്ചർ.
5: മോളുടെ പേരെന്താ?
1: ജാനകി.
3: അന്നാണ് ആ ഭസ്മ വിട്ട സുന്ദരി ജാനകി ഞങ്ങളുടെ ക്ലാസ് ആയ 5F-ലേക്കും അതിലെ അവസാനത്തെ ബെഞ്ചിലിരിക്കുന്ന എന്റെ ജീവിതത്തിലേക്കും കടന്നു വന്നത്.

0: സിനിമയുടെ അഭിനേതാക്കളിലേക്ക് വന്നാൽ ആസിഫലി രാജേഷായും അനാർക്കലി മാർക്ക ദേവികയായും ജേക്കബ് ഗ്രിഗറി ചിറ്റുവായും അർജുൻ അശോകൻ രഞ്ജിത്തായും വർഷ ബലമ ചാരുവായും എന്നിങ്ങനെ ഒരുപാട് അഭിനേതാക്കളുടെ ഒരു പ്രസൻസ് ഈ മൂവിയിൽ നമുക്ക് ഗണ്യമായി തന്നെ കാണുവാൻ
1: സാധിക്കുന്നുണ്ട്.
2: കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കണം. എന്റെ മുറിച്ചെറുക്കനാ, എന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ കണ്ണേട്ടൻ. ഞങ്ങളുടെ കല്യാണം ചെറുപ്പത്തിലേ ഉറപ്പിച്ചതാ. നിന്നോടാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലാലേ.
3: അങ്ങനെ മുറിച്ചെറുക്കന്റെ തള്ളിക്കയറ്റം കാരണം 15-ാമത്തെ വയസ്സിൽ ഞാനൊരു നിരാശാകാമുകനായി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ നഷ്ടപ്പെടുമ്പോ എല്ലാ കാമുകന്മാർക്കും തോന്നുന്നതൊക്കെ അന്ന് എനിക്കും തോന്നി. ഞാൻ ഒറ്റയ്ക്കായി, ഇനി അങ്ങോട്ട് ജീവിതമില്ല. അങ്ങനെ ഞാനും എടുത്തു ആ ശബ്ദം, ഇനി എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല.
0: മലയാള സിനിമയിലെ മുൻനിര നടനും നിർമ്മാതാവുമാണ് ആസിഫ് അലി. 2009 ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത റിതു എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെയും മികച്ച അഭിനയ ശൈലിയിലൂടെയും മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ അദ്ദേഹം നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. ഇനി അനാർക്കലി മറിക്കാറിലേക്ക് വരാനാണെങ്കിൽ 2016 വിനീത് ശ്രീനിവാസൻ നിർമ്മിച്ച് ഗണേഷ് രാജ് സംവിധാനം ചെയ്ത ആനന്ദം എന്ന ചിത്രത്തിലൂടെയാണ് അനാർക്കലി സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഈ ചിത്രത്തിലെ ദർശന എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ വ്യത്യസ്തവും ശ്രദ്ധേയവുമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയും ഉണ്ടായി. വിമാനം, മറഡോണ, മന്ദാരം എന്നിങ്ങനെ കുറെ

അങ്ങനെ എന്റെ സന്തോഷത്തിന്റെ താക്കോൽ ഇവിടെ കളഞ്ഞുപോയി. അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ എങ്ങനെയാ? എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നമുക്ക് കാത്തുവച്ച് നമ്മുടെ മുന്നിലെത്തിയ നമ്മൾ പഴയതെല്ലാം മറക്കും.

കഥയിലേക്ക് ഒന്നു വന്നാൽ, ആസിഫ് അലി അവതരിപ്പിക്കുന്ന കഥാപാത്രമായ രാജേഷിന്റെ ജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങളിലൂടെയാണ് കഥ കടന്നു പോകുന്നത്. ഓരോ ഘട്ടത്തിലും രാജേഷിന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന പ്രണയവും അവയുടെ പരിണാമങ്ങളുമാണ് പ്രധാന കഥാതന്തു. 5 വ്യത്യസ്ത രൂപഭാവങ്ങളിൽ ആസിഫ് അലി അഭിനയിച്ചിരിക്കുകയാണ്. പ്രണയവും പ്രണയ നൈരാശ്യവും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ് സിനിമ വിവരിക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: That's Koji.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: Flat board.
1: മന്ദാരത്തിലേക്ക് ഒന്നിറങ്ങി വന്നാൽ ബാല്യകാലത്തെ ആദ്യ പ്രണയം. അതെ, സ്കൂൾ പഠനകാലത്ത് രാജേഷിന് തന്റെ സഹപാഠിയോട് തോന്നുന്ന ഒരു കുട്ടി പ്രേമത്തിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത്. എന്നാൽ സ്കൂൾ പഠനം അവസാനിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് മറ്റൊരു വിവാഹാലോചന ഉറപ്പിച്ചതായി അവൻ അറിയുന്നു. ഈ ആദ്യ പ്രണയ നൈരാശ്യം രാജേഷിനെ തളർത്തുന്നു. ഇനി ജീവിതത്തിൽ പ്രണയമേ വേണ്ട എന്ന തീരുമാനത്തിൽ അവൻ എത്തുകയാണ്. ചാരുവുമായുള്ള പ്രണയം വർഷങ്ങൾക്ക് ശേഷം ബംഗളൂരിൽ ബിടെക് പഠനത്തിനായി രാജേഷ് എത്തുന്നതോടെ കഥ വീണ്ടും മാറുകയാണ്.
2: മ്യൂസിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ, താൻ പാടുവോ?
3: ഇല്ല,
2: ഞാൻ പാടും.
3: ഓ,
2: ഉദയനാണ് താൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാനതിൽ പാടിയിട്ടുണ്ട്. എന്തേലുണ്ട് ഹെഡ്ഫോൺസ് വൈറ്റ്, പക്ഷെ ഞാൻ ജോഗിയുമ്പോ ഉപയോഗിക്കാറില്ല. നമ്മൾ അടുത്ത ആരിൽ നിന്ന് സംസാരിച്ച് നമുക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ. ആരാ ഫേവറേറ്റ് മ്യൂസീഷ്യൻ?
3: യാനി.
2: ഓ, യാനി. യാനി.
1: അവിടെ വെച്ച് അവൻ ചാരു എന്ന ഫാഷൻ ഡിസൈനിങ് വിദ്യാർത്ഥിനിയെ പരിചയപ്പെടുകയും വീണ്ടും പ്രണയത്തിലാവുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി രാജേഷ് തന്റെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. രാജേഷ് ചാരുവിനോട് തന്റെ പ്രണയം തുറന്നു പറയുമ്പോൾ അവൾക്ക് അവനോട് പ്രണയമില്ലെന്നും അവൾക്ക് മറ്റൊരാളുമായി ഇതിനകം പ്രണയബന്ധം ഉണ്ടെന്നുമുള്ള സത്യം രാജേഷ് തിരിച്ചറിയുന്നു. ജീവിതത്തിൽ രണ്ടാമതുമുണ്ടായ ഈ കടുത്ത പ്രണയ പരാജയം രാജേഷിനെ മാനസികമായി പൂർണ്ണമായി തകർക്കുകയാണ്.
3: എന്താ?
2: എനിക്കൊരു കാര്യം പറയണ്ട്, അത് കേട്ടിട്ട് ഞാൻ വിടുള്ളൂ.
3: മൂന്നാല് ദിവസമല്ല പുറകെ കൂടിട്ട്, എന്താ അത്ര വലിയ കാര്യം?
2: ഞാനൊന്നും പറഞ്ഞില്ലേ, അത് മുഴുവൻ സത്യം. അതിലും ഒരു കാര്യം മാത്രം നുണയുള്ളൂ.
3: ഓ,

സിനിമയുടെ രണ്ടാം പകുതിയിലേക്ക് വന്നാൽ സ്വയം കണ്ടെത്തലിന്റെ യാത്ര കടുത്ത വിചാരത്തിലായ രാജേഷ് താടിയും മുടിയും നീട്ടി വളർത്തി ഒരു ബൊഹീമിയൻ ട്രാവലറായി മാറുകയാണ്. തന്റെ വേദനകൾ മറക്കാൻ അവൻ ഉത്തരേന്ത്യൻ ക്ഷേത്രങ്ങളിലേക്കും ഹിമാലയൻ പ്രദേശങ്ങളിലേക്കും ഒരു നീണ്ട ബൈക്ക് യാത്ര പുറപ്പെടുന്നു. ഈ യാത്ര രാജേഷിന്റെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ പോലും പാടെ മാറ്റിയേക്കുകയാണ്. യാത്രയ്ക്കിടയിൽ രാജേഷ് ദേവികയെ പരിചയപ്പെടുകയാണ്. സ്വതന്ത്ര ചിന്താഗതിക്കാരിയായ പെൺകുട്ടി ബൈക്ക് ഓടിക്കുന്നു, മദ്യപിക്കുന്നു, എന്നാൽ ജീവിതത്തോട് വളരെ പോസിറ്റീവായ സമീപനമുള്ള ദേവികയുടെ സാന്നിധ്യം രാജേഷിന്റെ ജീവിതത്തിൽ പുതിയൊരു പ്രകാശം നിറയ്ക്കുകയാണ്. മുൻകാല പ്രണയങ്ങളിലെ മുറിവുകളെല്ലാം ഉണക്കി ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥവും സന്തോഷവും എന്നെന്ന് രാജേഷ് തിരിച്ചറിയുന്നിടത്താണ് മന്ദാരം അവസാനിക്കുന്നത്. പ്രണയത്തെക്കാൾ ഉപരിയായി ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു പങ്കാളി ഉണ്ടാകുന്നതിന്റെ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഈ സിനിമ പങ്കുവെക്കുന്നത്.

0: ചിരി മഴയുമായി പുലരൊളിയുമായി വീണ്ടും
1: സെബാനെ നിന്നോടൊരു കാര്യം
0: ചോദിക്കട്ടെ.
1: ഒരു പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോ നീ പറഞ്ഞതില്ലെന്ന്. ശരിക്കും
0: നിനക്കെന്നിഷ്ടമാണോ?
2: എനിക്ക് നിന്നെ ഇഷ്ടമാണ്. മറ്റെന്തിനെക്കാളും

0: ഇരിക്കുന്നതിനെ കിട്ടാനുള്ള യോഗ്യതയില്ലെന്ന് തോന്നുന്നു. സാധാ മെക്കാനിക്ക് അല്ല.
1: പിന്നെ സാധാ മെക്കാനിക്ക് എന്തിനാ കള്ളുമൂത്തപ്പ എന്നെ വിളിക്കാനിറങ്ങി പുറപ്പെട്ട്?
0: നഷ്ടപ്പെടുമായപ്പോ കാണാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോ എന്തൊരു ശ്വാസം കൊണ്ട് എന്നെ കുറിച്ച് കള്ളും അഞ്ചാവും കണ്ടെന്നൊക്കെയോ ധൈര്യം കിട്ടി.

आकाशवाणी। നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്കപ്പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത്

0: വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
1: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയില് ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള പി പി കിറ്റ്, ഗ്ലൌസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ട് മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗല്ല രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ രോഗം ബാധിച്ച കുട്ടികളുടെ വീടുകളിലെത്തി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്.
0: ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, CP ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ VV രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ളക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ 2 തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ, ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി.

0: മന്ത്രി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
1: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചുമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ മമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദെ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ എം.ആർ. അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 നിന്നും 2 നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Morning.
1: മന്ദാരം എന്ന സിനിമയുടെ മാസങ്ങളോളം പ്രവർത്തിച്ച ആ ക്രൂ മെമ്പേഴ്സിന്റെ കഠിനാധ്വാനത്തിലോട്ട് ഒന്ന് കണ്ണോടിക്കാം അല്ലെ. ആസിഫ് അലിയുടെ 5 ലുക്കുകൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അതേസമയം നിർമ്മാണ വേളയിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും നായകൻ രാജേഷിന്റെ 5 വ്യത്യസ്ത ലുക്കുകൾ തന്നെയായിരുന്നു. ഒരു കഥാപാത്രത്തിന്റെ കൗമാരപ്രായം മുതൽ 32 വയസ്സ് വരെയുള്ള 25 വർഷത്തെ ജീവിതമാണ് സിനിമയിൽ കാണിക്കുന്നത്. ഇതിനായി ആസിഫ് അലിക്ക് തന്റെ ശരീരഭാരത്തിലും രൂപത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. രൂപമാറ്റത്തിനായി ആസിഫ് അലിക്ക് സമയം നൽകേണ്ടിയിരുന്നതിനാൽ ഒരൊറ്റ സ്ട്രെച്ചിൽ സിനിമ തീർക്കാൻ കഴിഞ്ഞില്ല. ഓരോ ലുക്കിനും വേണ്ടി മാസങ്ങളോളം കാത്തിരുന്നു. പുതിയ രൂപം കൈവരിച്ച ശേഷമാണ് അടുത്ത ഷെഡ്യൂളുകൾ പ്ലാൻ ചെയ്തത്. ഇത് പലപ്പോഴും സിനിമയുടെ ബജറ്റിനെയും സമയക്രമത്തെയും കാര്യമായി തന്നെ ബാധിച്ചിരുന്നു.

0: അങ്ങനെ 22-ാമത്തെ വയസ്സിൽ വീണ്ടും ഞാനൊരു നിരാശാ കാമുകനായി. ഇഷ്ടപ്പെട്ട പെണ്ണിനെ നഷ്ടപ്പെടുമ്പോ എല്ലാ കാമുകന്മാർക്കും തോന്നുന്നതൊക്കെ എനിക്ക് പിന്നെയും തോന്നി.
1: എടാ നീ ആ കേസ് വിട്, നിന്നെ വേണ്ടാത്തോളം നിനക്കും വേണ്ട.
2: നീ എന്തിന്റെ അടുത്ത് ഇങ്ങനെ ഒന്നും പറയാത്തത്?
3: വിട്ടെങ്കിൽ നിനക്ക് വേറെ പെണ്ണുണ്ടോ?
2: പോടാ.
4: ഇനി യാത്രകളെയും കാലാവസ്ഥയിലേക്കും വരികയാണെങ്കിൽ, സിനിമയുടെ രണ്ടാം പകുതി ഒരു റോഡ് മൂവിയുടെ സ്വഭാവമുള്ളതാണ്. കഥാപാത്രത്തിന്റെ മാനസികമായ പരിവർത്തനം കാണിക്കാൻ വടക്കേ ഇന്ത്യയിലെ പ്രകൃതി ഭംഗിയാണ് അണിയറ പ്രവർത്തകർ തിരഞ്ഞെടുത്തത്. കൊച്ചി, വാഗമൺ, ബാംഗ്ലൂർ എന്നിവയ്ക്ക് പുറമെ ഡൽഹി, ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഷൂട്ടിംഗ്. അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഉത്തരേന്ത്യൻ മലനിരകളിൽ ബൈക്ക് റൈഡിംഗ് രംഗങ്ങളും മറ്റും ചിത്രീകരിക്കുക വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അണിയറ പ്രവർത്തകർക്കും അഭിനേതാക്കൾക്കും കഠിനമായ തണുപ്പും കുറഞ്ഞ ഓക്സിജൻ അളവുമുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് ജോലി ചെയ്യേണ്ടി വന്നു.
2: കയ്യില് വീൻ കെട്ടിയതാ, ഇപ്പൊ നോർമൽ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവന് 2 വർഷമായിട്ട് ഒരു അഫയർ ഉണ്ടായിരുന്നു, അത് അവളുടെ വീട്ടിലറിഞ്ഞ ആകെ പ്രശ്നമായി. പിന്നെ അവൾക്ക് വേറെ കല്യാണം ഉറപ്പിച്ച് ഇപ്പൊ അവര് കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അവൾ അവളുടെ വീട്ടിൽ ലോക്കാണ്. കുറച്ച് അടിക്കാൻ നോക്കി ബാ.
4: മന്ദാരം ഒരു കൂട്ടം യുവാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. സംവിധായകൻ വിജേഷ് വിജയ്, സംഗീത സംവിധായകൻ മുജീബ് മജീദ് എന്നിവരടങ്ങുന്ന ഒരു വലിയ നിര നവാഗതരാണ് ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത്. മാജിക് മൗണ്ടൻ സിനിമാസിന്റെ ബാനറിൽ മോനിഷ രാജീവും ചിനോ തോമസും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. ഒരു പുതുമുഖ സംവിധായകന് വലിയൊരു ക്യാൻവാസിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബജറ്റ് സമ്മർദ്ദം ചെറുതായിരുന്നില്ല. അതുപോലെ തന്നെ സിനിമയിൽ ആകെ 7 ഗാനങ്ങളാണുള്ളത്. ചിത്രത്തിന് വേണ്ടി വൈവിധ്യമാർന്ന സംഗീതം ഒരുക്കാനും അതിനായി പുതുമുഖ ഗായകരെയും മികച്ച ശബ്ദ സംവിധായകരെയും കോർത്തിണക്കാനും സംഗീത വിഭാഗം വലിയ രീതിയിൽ പണിയെടുത്തു. ആസിഫ് അലിയെ കൂടാതെ അർജുൻ അശോകൻ, ജേക്കബ് ഗ്രിഗറി, വർഷ ബൊല്ലമ്മ, അനാർക്കലി മരക്കാർ തുടങ്ങിയ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിലെ കോളേജ് രംഗങ്ങളും ക്യാമ്പസ് സൗഹൃദങ്ങളും സ്വാഭാവികമായി ചിത്രീകരിക്കാൻ ക്യാമറയ്ക്ക് പിന്നിൽ വലിയ ഹോംവർക്ക് നടന്നിട്ടുണ്ട്.
0: എന്താ പറയണ്ടെന്നറിയില്ല, ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ശരിക്കും സർപ്രൈസ് ആയി.
5: ഇന്നയാളുടെ ബർത്ത്ഡേ ആണെന്നറിഞ്ഞപ്പോ ഞാനാ പറഞ്ഞ ഇങ്ങനെയൊരു സർപ്രൈസ് കൊടുക്കാന്ന്. എന്റെ 2 ബർത്ത്ഡേ ഞാൻ ഇവിടെ ഇതുപോലെ ആഘോഷിച്ചിട്ടുണ്ട്.
0: ഇയാളുടെ പേരൻസ് ഒക്കെ?
5: അച്ഛൻ ജീവിച്ചിരിപ്പില്ല. എല്ലാ മാസം മുടങ്ങാതെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നതുകൊണ്ട് അമ്മ മരിച്ചിട്ടില്ലെന്നറിയാം.
0: ഇയാളുടെ ഡ്രീം എന്താ?
5: പറയില്ല.
0: ഇയാളുടെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതാ?
5: അങ്ങനെയൊന്നും എന്റെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് തരേണ്ടവർ എന്റെ കൂടെ ഇല്ലല്ലോ, അച്ഛനും അമ്മയും.
4: പ്രത്യേകിച്ച് അനാർക്കലി മറിക്കാറിന്റെ ബൈക്ക് റൈഡിംഗ് ലുക്കും യാത്രകളും ഒറിജിനലായി തോന്നിപ്പിക്കാൻ അഭിനേതാക്കൾ സംവിധായകനൊപ്പം കട്ടിക്ക് കൂടെ നിന്നു. ചുരുക്കത്തിൽ നമ്മൾ തിയേറ്ററിലോ ടിവിയിലോ കാണുന്ന മന്ദാരം എന്ന 2 മണിക്കൂർ ചിത്രം വർഷങ്ങളോളം ആസിഫ് അലി എന്ന നടൻ നടത്തിയ രൂപമാറ്റങ്ങളുടെയും പ്രതികൂല കാലാവസ്ഥയോട് പോരാടിയ സാങ്കേതിക പ്രവർത്തകരുടെയും ഒരു വലിയ സ്വപ്നമായി ഇറങ്ങി പുറപ്പെട്ട നവാഗത സംവിധായകന്റെയും നിർമ്മാതാക്കളുടെയും കണ്ണീരിന്റെയും വിയർപ്പിന്റെയും ഒരു ഫലം തന്നെയാണ്. അപ്പൊ എന്നാലും ഇന്നത്തെ ക്ലാബ് ബോർഡിലെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരാം നെക്സ്റ്റ് ക്ലാബ് ബോർഡിൽ. Till then, it's me, RJ Sultana, signing off.

0: Take a break.
1: Hi, hello, very good evening and welcome to Take a Break with me, RJ അനാമിക. ഈ ഒരു മനോഹരമായിട്ടുള്ള വ്യാഴാഴ്ച ഇവനിംഗിൽ ടേക്ക് എ ബ്രേക്കിൽ കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഹ്യൂമൻ ബോഡി ഒരു അത്ഭുത സൃഷ്ടിയാണല്ലേ. അതിലെ നിഗൂഢതകൾ എപ്പോഴും ശാസ്ത്രത്തെ അമ്പരപ്പിക്കുന്ന ഒന്നാണ്. അത്തരത്തിലൊരു അത്ഭുതം മനുഷ്യന്റെ ഉയരത്തിന്റെ കാര്യത്തിലുമുണ്ട്. അതെന്താണെന്നല്ലേ പറഞ്ഞു തരാം. മനുഷ്യന്റെ ഉയരം സ്ഥിരമായിട്ട് തുടരുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ ഒരു ദിവസത്തിൽ മനുഷ്യന്റെ ഉയരത്തിന് മാറ്റം സംഭവിക്കും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതായത് രാവിലെയും വൈകുന്നേരവും മനുഷ്യന്റെ ഉയരത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്നർത്ഥം. ഈ ശാസ്ത്രം പറയുന്നത് രാവിലെ ഉണരുന്ന സമയത്തും രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്തിനും ഇടയിൽ നമ്മുടെ ബോഡിക്ക് നേരിയതും എന്നാൽ ശ്രദ്ധേയമായതുമായ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. ഇത് മനുഷ്യന്റെ നട്ടിലും ഗുരുത്വാകർഷണ ബലവും തമ്മിലുള്ള ഒരു കൗതുകകരമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് കേട്ടോ. നമ്മുടെ നട്ടില് നിരവധി ചെറിയ കശേരുക്കൾ ചേർന്നതാണ്. ഈ അസ്ഥികളുടെ സന്ധികൾക്കിടയിൽ ഒരു പ്രത്യേക തരം കട്ടിയുള്ള ദ്രാവകം നിറഞ്ഞ അതിലോലമായതും കുഷൻ ചെയ്തതുമായുള്ള ഡിസ്കുകൾ ഉണ്ട്. ഈ ഡിസ്കുകള് നമ്മുടെ ബോഡിയുടെ ഷോക്ക് അബ്സോർബറുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇവ ശരീര ചലന സമയത്ത് അസ്ഥികൾ പരസ്പരം കൂട്ടിയിടിക്കുന്നത് തടയുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ രാത്രിയിലെ കിടക്കയിലെ കിടക്കുന്ന സമയത്ത് നട്ടില് ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നോ സമ്മർദ്ദത്തിൽ നിന്നോ മുക്തമായിരിക്കും. ആ സമയത്ത് ഈ വഴക്കമുള്ള ഡിസ്കുകള് ദ്രാവകം കൊണ്ട് വീണ്ടും നിറയുകയും അവയുടെ പൂർണ്ണ ശേഷിയിലേക്ക് വികസിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ ഉണരുന്ന സമയത്ത് നമ്മുടെ നട്ടിലെ കംപ്ലീറ്റ് ആയിട്ടും വലിച്ചു നീട്ടപ്പെടുന്നതിന്റെയും ദിവസത്തിലെ മറ്റു സമയങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഉയരമുള്ളവരായിരിക്കുന്നതിന്റെയും പ്രധാന കാരണം ഞാൻ ഈ പറഞ്ഞതാണ്. രാവിലെ ഉണർന്ന് ദിനചര്യ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം നമ്മുടെ ബോഡികളിലെ സ്വാധീനം ചെലുത്താനായിട്ട് തുടങ്ങുന്നുണ്ട്. ദിവസം മുഴുവൻ നിൽക്കുക, നിരന്തരം നടക്കുക, ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുക, അല്ലെങ്കിൽ ഓഫീസിലെ കസേരയിൽ ഇരിക്കുക എന്നിവ നമ്മുടെ മുഴുവൻ ശരീര ഭാരവും നമ്മുടെ നട്ടില് നിക്ഷേപിക്കുന്നുണ്ട്. ഈ നിരന്തരമായിട്ടുള്ള ശാരീരിക സമ്മർദ്ദം കുഷൻ ചെയ്ത ഡിസ്കുകൾക്കുള്ളിലെ ദ്രാവകം ക്രമേണ പുറത്തേക്ക് വികസിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. ഇതവയെ ചെറുതായിട്ട് കംപ്രസ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ ഒരു തീവ്രമായിട്ടുള്ള ശാരീരിക സമ്മർദ്ദവും ഡിസ്കുകളുടെ കംപ്രഷനും കാരണം വൈകുന്നേരത്തോടെ നമ്മുടെ നട്ടില് ചെറുതായിട്ട് ചുരുങ്ങുന്നുണ്ട്. നട്ടലിനെ കുറിച്ചുള്ള മെഡിക്കൽ വിദഗ്ധരുടെയും വിവിധ ശാസ്ത്രീയ പഠനങ്ങളുടെയും അടിസ്ഥാനത്തില് മിക്ക ആളുകൾക്കും രാവിലെയും വൈകുന്നേരത്തിനും ഇടയിലായിട്ട് ഏകദേശം 1 മുതൽ 2 സെന്റിമീറ്റർ വരെ ഉയരക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. വളരെ ഭാരമുള്ള ശാരീരിക ജോലികളിൽ ഏർപ്പെടുന്നവർക്കോ അത്ലറ്റുകൾക്കോ ചില പ്രത്യേക സിറ്റുവേഷൻസിൽ ഈ വ്യത്യാസം അല്പം കൂടുതലായിരിക്കും. അപ്പോ ഒരു ദിവസം മനുഷ്യന് 2 തവണ ഉയരത്തിൽ വ്യത്യാസം വരുമോ? ഇതിന് പിന്നിലെ അത്ഭുതകരമായിട്ടുള്ള ഒരു ശാസ്ത്രത്തെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ എല്ലാവരും കേട്ടറിഞ്ഞത്. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ടതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സംസ്ഥാനത്ത് ഷിഗല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ. മലിനജലത്തിലൂടെയും മലിനമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല ബാക്ടീരിയ പ്രധാനമായും പകരുന്നത്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, രക്തം കലർന്ന മലം എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. കുട്ടികളെ രോഗം കൂടുതലായി ബാധിക്കാൻ സാധ്യത, അതിനാൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകിക്കാതെ സമീപത്തെ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കഴുകുക. ഭക്ഷണ ശുചിത്വം ഉറപ്പാക്കുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: വ്യക്തിപരവും തൊഴിൽപരവുമായ ആവശ്യങ്ങൾക്കെല്ലാം വാട്സപ്പ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സാധാരണമായിട്ടുള്ള കാര്യമാണല്ലേ. പലർക്കും ഒരു ഫോണിൽ തന്നെ ഒന്നിലധികം വാട്സപ്പ് ഉണ്ട്. എന്നാലേ ഒരു ഫോണിൽ ഒന്നിലധികം വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ വാട്സപ്പ് ബിസിനസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ മറ്റൊരു ഫോൺ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇതിനൊരു സൊല്യൂഷനാണ് അടുത്തിടെ നമ്മുടെ വാട്സപ്പ് ഐഫോൺ ഉപഭോക്താക്കൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലൂടെ ഒരു ഐഫോണിൽ രണ്ട് വ്യത്യസ്ത വാട്സപ്പ് അക്കൗണ്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വാട്സപ്പ് 4 iOS പതിപ്പ് 26.22.76 വഴി ഈ ഒരു ഫെസിലിറ്റി ഇനി മുതൽ കൂടുതൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകാനായിട്ട് പോവാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഫീച്ചർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിന്റെ ലഭ്യത കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു. എന്നാൽ ഇനി മുതൽ കൂടുതൽ ഉപഭോക്താക്കളിലേക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കേട്ടോ. വാട്സപ്പ് അക്കൗണ്ട് മാനേജ്മെന്റ് വിഭാഗത്തിലൂടെയാണ് രണ്ടാമത്തെ അക്കൗണ്ട് ചേർക്കാനായിട്ട് സാധിക്കുക. മറ്റേതെങ്കിലും ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്യാനായിട്ടോ പുതിയ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ടോ QR കോഡ് സ്കാൻ ചെയ്ത് ലിങ്ക്ഡ് ഡിവൈസ് ആയിട്ട് ക്രമീകരിക്കാനായിട്ടോ ഉപഭോക്താക്കൾക്ക് സാധിക്കുന്ന ഒന്നാണ്. പിന്നീട് അക്കൗണ്ടുകൾ മാറി മാറി യൂസ് ചെയ്യാനായിട്ട് വീണ്ടും ലോഗിൻ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. ആപ്പിലെ യു ടാബിൽ അല്പസമയം അമർത്തി പിടിക്കുന്നതിലൂടെ അക്കൗണ്ടുകളെ വേഗത്തിൽ മാറ്റാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ്. നിലവിൽ രണ്ട് അക്കൗണ്ടുകൾ വരെ യൂസ് ചെയ്യാം എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് കേട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. സുഖിപ്പോ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം.

0: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരകര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

കത്തുകളയച്ചും നാളുകള് കാത്തിരുന്ന് കണ്ടും വഴിയോരങ്ങളിൽ കാത്തു നിന്നുമൊക്കെ പ്രണയിച്ചിരുന്ന 80s 90s പ്രണയ സങ്കല്പത്തെ അപ്പാടെ പൊളിച്ചെഴുതിയവരാണ് ന്യൂ ജനറേഷൻ അല്ലെ. ദിവ്യ പ്രണയ സങ്കല്പങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജെൻഡർ റോളുകളിൽ ഒതുങ്ങി നിൽക്കാതെയാണ് ഇന്നത്തെ പല പ്രണയങ്ങളും മുന്നോട്ടു പോകുന്നത്. ഓപ്പൺ റിലേഷൻഷിപ്പുകളും പല രീതിയിലുള്ള ബന്ധങ്ങളെ പല പേരിട്ട് വിളിച്ചും വേണ്ടെന്ന് തോന്നുമ്പോൾ ഹാപ്പിയായിട്ട് പിരിഞ്ഞുമൊക്കെ പോയിരുന്ന ന്യൂ ജനറേഷൻ ഡേറ്റിംഗ് സംസ്കാരത്തില് പല മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എയ്സ്ലെ എന്ന ഡേറ്റിംഗ് ആപ്പിൽ നടത്തിയിട്ടുള്ള ദ കമ്മിറ്റ്മെന്റ് ഡിക്കേഡ് എന്ന സർവേയില് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളില് 3400 അവിവാഹിതരില് നടത്തിയ സർവേയില് 97% സ്ത്രീകളും കാഷ്വൽ ഡേറ്റിംഗിനേക്കാൾ ഗൗരവമായുള്ള ബന്ധം തുടരാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ വൈകാരികമായിട്ടുള്ള ആഴം, സമത്വം, സ്ഥിരത എന്നിവ ഉൾപ്പെടുന്ന കണക്ഷനാണ് ഇപ്പോൾ ആളുകളെ കൂടുതൽ ചൂസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്. 10 സ്ത്രീകൾ എടുത്താൽ അതിൽ 9 പേര് അർത്ഥവത്തായിട്ടുള്ള കണക്ഷൻ ആഗ്രഹിക്കുന്നവരാണെന്നും 3-ൽ 1 ഡേറ്റിംഗ് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നും ഐസ്ലയിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സീരിയസ് ആയുള്ള റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലെന്ന് കരുതപ്പെടുന്ന പുരുഷന്മാരുടെ ചിന്താഗതികളും മാറിയിട്ടുണ്ട്. 80% ജെൻസീസും 88% മിലീനിയൽ പുരുഷന്മാരും ഇപ്പോൾ റിലേഷൻഷിപ്പിൽ കുറച്ച് സീരിയസ്നെസ് കാണിക്കുന്നവരാണ്. പങ്കാളികൾ പലരും പരസ്പരം പിന്തുണച്ചും ഒരുമിച്ചു പോകാനായിട്ട് ഇഷ്ടമുള്ളവരാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ പലതരത്തിലുള്ള ഡേറ്റിംഗ് ട്രെൻഡുകൾ മാറി മറിഞ്ഞു വന്നിരുന്നുവെങ്കിലും ഇന്ന് അതെല്ലാം മാറിയിട്ടുണ്ട്. സ്ഥിരതയും വൈകാരിക സത്യസന്ധതയും ആഗ്രഹിക്കുന്ന പുതിയ ഒരു യുഗം തന്നെയാണെന്ന് പറയാട്ടോ. ഇന്നത്തെ കാലത്ത് എല്ലാവരും തന്നെ വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ ആഗ്രഹിക്കുന്നവരാണ്. സർവേ പ്രകാരം ജെൻസി കാലഘട്ടത്തിലെ 67% സ്ത്രീകളും മാനസികമായിട്ടുള്ള പൊരുത്തപ്പെടൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുന്നവരാണ്. അതിന് കാരണം അവരൊന്നും ക്ഷമയില്ലാത്തവരാണെന്നല്ല, അവർക്ക് ബന്ധങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ബോധ്യമുള്ളവരാണ് എന്നതുകൊണ്ടാണ്. പൊരുത്തപ്പെടാനായിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നതും വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ ലഭിക്കാതെ വരുന്നതും ഇക്കാലത്ത് പങ്കാളികൾക്കിടയിൽ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. ആളുകൾ ടോക്സിക് ബന്ധങ്ങളിൽ നിന്ന് അകന്നു മാറാനായിട്ടും റെഡിയാണ്. അതുകൊണ്ട് തന്നെ വേർപിരിയലുകളെ ചുറ്റുപറ്റിയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റിംഗിന്റെ ഒരു പുതിയ യുഗം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജെൻസി മുതൽ മില്ലീനിയൽസ് വരെയുള്ള എല്ലാ ആളുകളും ആധികാരികതയാണ് ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് കരുതുന്നുണ്ട്. വൈകാരികമായിട്ട് പക്വതയുള്ളവരും സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവരും പിന്തുണയ്ക്കുന്നവരുമായിട്ടുള്ള പങ്കാളികളെയാണ് കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇന്ത്യയിലെ ഡേറ്റിംഗ് സംസ്കാരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ എല്ലാവരും കേട്ടത് കേട്ടോ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം. ടേക്ക് എ

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ കോട്ടുവായ ഇടുന്നതിന് പിന്നിലായിട്ട് രസകരവും എന്നാൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരാൾ കോട്ടുവായ ഇടുന്നത്, അതിന് കാരണം അറിയാമോ? അതുപോലെ തന്നെ ഒരാൾ കോട്ടുവായ ഇട്ടാൽ അടുത്തിരിക്കുന്ന ആളുകളും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. കോട്ടുവായ അമിതമായാലും പ്രശ്നമാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇതിനൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ എന്ന് നോക്കാം. ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർ ജെ അനാമിക. ഉറക്കം വരുന്ന സമയത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കോട്ടുവായ ഇടുവല്ലേ, പ്രത്യേകിച്ച് ബോറടിച്ചിരിക്കുന്ന സമയത്ത്. മൊത്തത്തിൽ തളർച്ചയായിരിക്കും ഈ ഒരു അവസരത്തിൽ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ കോട്ടുവായ ഇടുന്ന സമയത്ത് അടുത്തിരിക്കുന്ന ആളുകൾക്കും കോട്ടുവായ ഇടാനായിട്ടൊരു ടെൻഡൻസി ഉണ്ടാകാറുണ്ട്. ഓരോ വ്യക്തിയും ഒരു ദിവസം 5 മുതൽ 19 തവണ വരെ ഇത്തരത്തിൽ കോട്ടുവായ ഇടാറുണ്ട് കേട്ടോ. ദിവസം 100 തവണ വരെ കോട്ടുവായ ഇടുന്ന ആൾക്കാരും ഉണ്ട്. ഇനി വെറുതെ ഇരിക്കുമ്പോൾ കോട്ടുവായ ഇടുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി അപ്പൊ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുമല്ലേ. ഇത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് കൂടുതൽ ഓക്സിജൻ ആവശ്യമായി വരുന്ന സമയത്താണ് കോട്ടുവായ ഇടാൻ തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കോട്ടുവായ ഇടാനായിട്ട് തോന്നുന്ന സമയത്ത് അതൊരിക്കലും തടഞ്ഞു നിർത്താനായിട്ട് പാടില്ല. വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ നിരന്തരമായിട്ട് കോട്ടുവായ വരാറുണ്ട്. തലച്ചോറിലെ താപനില കുറയ്ക്കാനായിട്ട് തലച്ചോറ് വളരെ പതുക്കെ പ്രവർത്തിക്കുകയും തൽഫലമായിട്ട് കോട്ടുവായ ഇടാനായിട്ടുള്ള ഒരു ത്വര ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ ബോറടിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ, അടുപ്പിച്ച് കോട്ടുവായ ഇടാറുണ്ട്. ഇത്തരം സിറ്റുവേഷൻസിൽ തലച്ചോറിന് കൂടുതൽ കാര്യങ്ങൾ ഉഷാറാക്കണം എന്ന് തോന്നാറുണ്ട്. ഈ ഒരു അവസരത്തിൽ തലച്ചോറ് പതുക്കെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്ന ഒന്നാണ് കേട്ടോ. ഇതിന്റെ റിസൾട്ട് എന്നോണം ആണ് നമ്മൾ കോട്ടുവായ ഇടാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു തിയറി അനുസരിച്ച് നമ്മുടെ ബോഡി നന്നായിട്ട് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയത്താണ് കോട്ടുവായ ഇടുന്നത് എന്നുള്ളതാണ്. ബൈലർ യൂണിവേഴ്സിറ്റി കോട്ടുവായ ഇടുന്നതിന് പിന്നിലെ രഹസ്യത്തെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ അവർ പ്രധാനമായിട്ടും ഊന്നൽ കൊടുത്തത് മറ്റൊരാൾ കോട്ടുവായ ഇടുന്ന സമയത്ത് നമുക്കും അങ്ങനെ ചെയ്യാനായിട്ട് തോന്നാറുണ്ട് എന്നുള്ളതാണ്. ഇവര് നടത്തിയ പഠന പ്രകാരം പറയുന്നത് നമുക്ക് മറ്റുള്ളവരോട് സഹാനുഭൂതി ഉള്ളത് കൊണ്ടാണ് നമുക്കും ഇത്തരത്തിൽ കോട്ടുവായ ഇടുവാനായിട്ട് തോന്നുന്നത് എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് 3 തവണ കൂടുതൽ കോട്ടുവായ ഇടുന്നുണ്ടെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളെ ആയിരിക്കും സൂചിപ്പിക്കാട്ടോ. അമിതമായിട്ടുള്ള പകൽ ഉറക്കത്തിന് കാരണമാകുന്ന ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് എപ്നിയ പോലുള്ള ഒരു സ്ലീപ്പ് ഡിസോർഡറിന്റെ സിംപ്റ്റം ആകാം ഇത്. രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾക്ക് വളരെ ക്ഷീണം അനുഭവപ്പെടുകയും നിങ്ങൾ കൂടുതൽ കോട്ടുവായ ഇടുകയും ചെയ്യാറുണ്ട്. പകൽ സമയത്ത് അമിതമായിട്ട് ഉറങ്ങുന്നവരിലും കോട്ടുവായ കൂടുതലായിട്ട് ഉണ്ടാകാറുണ്ട് കേട്ടോ. ചില മരുന്നുകൾ ക്ഷീണവും മയക്കവും ഉണ്ടാക്കുന്നവയാണ് അലർജി മരുന്നുകളെ, ആന്റി ഡിപ്രസൻസ്, വേദന സംഹാരികൾ തുടങ്ങിയവ യൂസ് ചെയ്യുന്നവരിൽ ഇടയ്ക്കിടെ ഈ കോട്ടുവായ ഉണ്ടാകാറുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം അത്തരം മരുന്നുകൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഈ കോട്ടുവായ ഹൈപ്പോഗ്ലൈസീമിയയുടെ ആദ്യകാല ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറവാണെങ്കിൽ കോട്ടുവായ ഇടാനായിട്ട് തുടങ്ങും കേട്ടോ. അമിതമായിട്ടുള്ള കോട്ടുവായ അനുഭവപ്പെടുകയാണെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ പാർക്കിൻസൺസ് രോഗം, മൾട്ടിപ്പിൾ സ്ലറോസിസ്, മൈഗ്രെയിൻ, തലവേദന തുടങ്ങിയ അവസ്ഥകൾ അമിതമായിട്ടുള്ള കോട്ടുവായക്ക് കാരണമാകുന്നുണ്ട്. ഉത്കണ്ഠ അഥവാ സമ്മർദ്ദം ഉള്ളവരിൽ അമിതമായിട്ട് കോട്ടുവായ ഇടാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. ഇത് ശ്വസന വ്യവസ്ഥയും ഹൃദയത്തെയും ബാധിക്കുന്ന ഒന്നാണ്. ഉത്കണ്ഠയോ പിരിമുറക്കമോ ഉണ്ടാകുന്ന സമയത്ത് കോട്ടുവായ ഇടുന്നത് പിരിമുറുക്കത്തെ നേരിടാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് കണക്കാക്കുന്നത്. ആൻഡ് പലപ്പോഴും ഈ കോട്ടുവായ ഹൃദയാഘാതത്തിന്റെ ലക്ഷണമായിട്ടും കണക്കാക്കുന്നുണ്ട് കേട്ടോ. അധികമായിട്ട് കോട്ടുവായ ഇടുന്നതും ഹൃദയത്തിന് ചുറ്റുമുള്ള രക്തസ്രാവത്തെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒന്നാണ്. പലപ്പോഴും ഈ ഡയബറ്റിക് പേഷ്യൻസിൽ അമിതമായിട്ട് കോട്ടുവായ ഇടുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന അവസ്ഥയായിട്ടുള്ള ഹൈപ്പോഗ്ലൈസീമിയയുടെ പ്രാഥമിക സിംപ്റ്റം ആയിരിക്കാം. ഇത് ഹൃദയാഘാതത്തിന്റെ പ്രധാനപ്പെട്ട സിംപ്റ്റം അല്ല, അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കൂടാതെ ബ്രെയിൻ ട്യൂമറുള്ള ആളുകളിൽ കോട്ടുവായ അധികമായിട്ട് ഉണ്ടാകാറുണ്ട്. കരൾ രോഗത്തിന്റെ പ്രധാനപ്പെട്ട സിംപ്റ്റംസിൽ ഒന്നുകൂടിയാണ് കേട്ടോ ഇത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി മാത്രമുള്ളതാണ്. ആരോഗ്യ സംബന്ധമായുള്ള പ്രശ്നങ്ങൾക്കും സംശയങ്ങൾക്കും ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ലിസണിംഗ് ടു ഓസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: അല്പസമയം കിട്ടിയാൽ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് സ്ക്രോൾ ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും അല്ലെ. 5 മിനിറ്റ് കാണാലോ എന്ന് കരുതി ഫോൺ കയ്യിലെടുത്താൽ അത് മണിക്കൂറുകളോളം നീണ്ടുപോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. റീലുകൾ കാണുക മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ വീഡിയോകൾ നല്ല കിടിലനായിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ തുടർച്ചയായിട്ട് റീലുകൾ പങ്കുവച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആർക്കെങ്കിലും ഒക്കെ കാണണം എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളോ? എന്നാൽ അങ്ങനെയല്ല കേട്ടോ. റീലുകൾ പങ്കുവച്ചാൽ നേട്ടമുണ്ട്, അതിലൂടെ പണം സമ്പാദിക്കാനായിട്ടും സാധിക്കും. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. യൂട്യൂബില് സാധാരണയായിട്ട് 2 വീഡിയോ ഫോർമാറ്റുകളാണ് ഉള്ളത്. ദൈർഘ്യമേറിയ വീഡിയോകളും ഹ്രസ്വ വീഡിയോകളും. ഈ ഷോർട്ട് വീഡിയോകളെ പലപ്പോഴും റീലുകൾ എന്നാണ് വിളിക്കപ്പെടുന്നത് കേട്ടോ. എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ മാത്രമേ കാണാറുള്ളൂ. വലിയ വീഡിയോകൾ പലപ്പോഴും മണിക്കൂറുകൾ ഡ്യൂറേഷൻ ഉള്ളതായിരിക്കും. എന്നാൽ റീലുകൾ സാധാരണയായിട്ട് കുറച്ച് മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ളതും വെർട്ടിക്കൽ ഫോർമാറ്റിലും ഉള്ളതാണ്. യൂട്യൂബിലെ നീളമുള്ള വീഡിയോകളിൽ നിങ്ങൾ അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, വീഡിയോ കണ്ട് പകുതിയാകുന്ന സമയത്തോ, അല്ലെങ്കിൽ പലതവണ ആ പരസ്യങ്ങളിലൂടെയാണ് വീഡിയോ നിർമ്മിച്ചു പങ്കുവെച്ച ആളിന് പണം ലഭിക്കുന്നത്. പരസ്യം കൂടുതൽ തവണ കാണുന്തോറും അതുണ്ടാക്കിയ ആൾക്ക് പണം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഈ അഡ്വർടൈസ്മെന്റ് കാണുന്നത് യൂട്യൂബ് ആണ്. ഇങ്ങനെ പരസ്യത്തിൽ നിന്ന് പണം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആഡ്സെൻസിൽ ചേരണം. അതിനുശേഷം വീഡിയോയിൽ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെടും. യൂട്യൂബിലെ ആഡ്സെൻസിൽ ചേരുന്നതിനായിട്ട് ആദ്യം നിങ്ങൾ യൂട്യൂബ് ചാനലിന്റെ ധനസമ്പാദന പരിധിയിലെത്തണം കേട്ടോ. 12 മാസത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബർമാരും 4000 മണിക്കൂർ വീഡിയോ കാഴ്ചയും, അതല്ലെങ്കിൽ ഷോർട്സിൽ നിന്നും 90 ദിവസത്തിനുള്ളിൽ 10 ദശലക്ഷം കാഴ്ചയും നേടിയിട്ടുണ്ടായിരിക്കണം. ഒരു ക്രിയേറ്ററിന്റെ ഫോളോവേഴ്സ് വർദ്ധിക്കുന്ന സമയത്ത് ബ്രാൻഡുകൾ അവരുമായിട്ട് കണക്ട് ചെയ്യും, അവരുടെ വീഡിയോകൾ ഫീച്ചർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങളൊരു ബ്രാൻഡുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ ഉൽപ്പാദനം നിങ്ങളുടെ അക്കൗണ്ടിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഉൽപ്പന്നത്തെ കുറിച്ച് നിങ്ങളുടെ റിവ്യൂ കേട്ട ശേഷം ആളുകൾക്ക് ആ ബ്രാൻഡിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്നതാണ്. പല ബ്രാൻഡുകളും റീലുകൾ ചെയ്യാനായിട്ടാണ് താല്പര്യപ്പെടുന്നത് കേട്ടോ. കാരണം പൊതുജനങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഉൽപ്പന്നത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇനി അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നത് ആളുകളെ ഒരു കടയിലേക്ക് അയച്ച് അവിടെ നിന്ന് കമ്മീഷൻ വാങ്ങുന്നതിനെ കുറിച്ചാണ്. ക്രിയേറ്റർമാര് യഥാർത്ഥത്തിൽ ഒരു ഉൽപ്പന്നത്തിന്റെ ലിങ്ക് അതിന്റെ വീഡിയോയിൽ ഇടുന്നുണ്ട്. അതിനുശേഷം ആളുകൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ക്രിയേറ്ററിന് ഒരു കമ്മീഷൻ ലഭിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പങ്കുവെക്കുന്ന റീലുകളിൽ നിന്ന് നിങ്ങൾക്ക് പണം സമ്പാദിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത്. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ടതിനു മുമ്പായിട്ട് ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ.

0: ടേക്ക് എ ബ്രേക്ക്.
1: അടിഭാഗമില്ലാത്ത ചെരുപ്പോ, ഇതെന്താപ്പ ഫാഷൻ? ഫാഷൻ ലോകം പുതുമകളെ തേടുന്ന സമയത്ത് അടുത്ത കാലത്തായിട്ട് ഡിസ്കഷൻസിൽ ഇടം പിടിക്കുകയും ട്രോളുകളിൽ നിറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ചെരുപ്പാണ് ക്രൂയിസ് 2026-27 കളക്ഷനിലെ ബെയർ ഫുട്ട് സാൻഡൽസ്. ആ പേരിൽ തന്നെയുണ്ട് കേട്ടോ അതിന്റെ പ്രത്യേകത. കാൽപാദത്തിൽ ഒന്നും ധരിച്ചിട്ടില്ലെന്ന തോന്നൽ നൽകുന്ന ലളിതവും സ്റ്റൈലിഷുമായിട്ടുള്ള ഒരു ഡിസൈൻ. അടുത്തിടെ പ്രമുഖ ഫാഷൻ ഹൗസ് ആയിട്ടുള്ള ചാനൽ അവതരിപ്പിച്ച ബട്ടർഫ്ലൈ ഡിസൈൻ സാൻഡല് സോഷ്യൽ മീഡിയയിലെ വലിയ രീതിയിലെ ഡിസ്കഷൻസിലേക്ക് വഴിമാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വർണ്ണ നിറത്തിലുള്ള മെറ്റാലിക് ബട്ടർഫ്ലൈ ഡിസൈൻ, വളരെ സമ്പന്നമായിട്ടുള്ള സ്ട്രാപ്പുകള്, കാലിൽ കെട്ടുന്ന ലേസ് സ്റ്റൈല്, ഇതെല്ലാം ചേർന്നപ്പോ ഈ ഒരു ചെരുപ്പ് ഒരു ഫുട് വെയർ മാത്രമല്ല, ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് തന്നെയായിട്ട് മാറിയിട്ടുണ്ട്. More എന്ന ആശയം, കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടും അവതരിപ്പിക്കുന്ന ഈ ഒരു ഡിസൈൻ ലാളിത്യത്തിനുള്ളിൽ ആഡംബരത്തിന്റെ ഒരു ബ്യൂട്ടി കണ്ടെത്തുകയാണ് എന്ന് തന്നെ പറയാം. ഈ ട്രെൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് സാധാരണ ചെരുപ്പുകളെ പോലെ ഭാരം തോന്നിക്കാത്തതാണ് എന്നുള്ളതാണ്. ബെയർഫൂട്ട് ഫാഷൻ എന്ന കോൺസെപ്റ്റിൽ നിന്നുള്ള പ്രചോദനമാണ് ഈ ഒരു സ്റ്റൈലിന് പിന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ബീച്ച് ഫാഷൻ, റിസോർട്ട് വെയർ, സമ്മർ കളക്ഷൻസ് എന്നിവയിൽ ഇത്തരം ചെരുപ്പുകൾക്ക് വലിയ സ്ഥാനം ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ആൻഡ് ഫാഷൻ പ്രേമികൾക്ക് ഈ ഒരു സാൻഡൽ ഇഷ്ടപ്പെടാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. പല തരത്തിലുള്ള വസ്ത്രങ്ങൾക്കൊപ്പം ധരിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തന്നെ പറയാട്ടോ. സാരി, സ്ലിറ്റ് ഗൗൺ, ഷോർട്ട് ഡ്രസ്, കാഷ്വൽ ഡെനിം ഡ്രസ്, അങ്ങനെ എല്ലാത്തിനോടും ഇത് എളുപ്പത്തിൽ മാച്ച് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ആംഗിൾ ആക്സസറീസ് പോലെ തോന്നുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ജ്വല്ലറി ഇൻസ്പയർഡ് ഫുഡ് വെയർ എന്നൊരു പുതിയ ട്രെൻഡിനും ഇത് വഴിതെളിക്കുന്ന ഒന്നുകൂടിയാണ്. ഈ ചെരുപ്പിന്റെ വില കമ്പനി ഇതുവരെ പുറത്തു വിട്ടിട്ടില്ലെങ്കിലും ഫാഷൻ ലോകത്തെ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഏകദേശം 1500 മുതൽ $2,000 വരെയാകാം വില എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഏകദേശം 125,000 മുതൽ 165,000 Indian rupees. 2026 നവംബറോടുകൂടി ചെരുപ്പ് വിപണിയിൽ എത്തും എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. എന്നാൽ ഈ ഫാഷൻ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. ചിലര് ഇതിനെ എലഗന്റ് ആൻഡ് ആർട്ടിസ്റ്റിക് എന്ന് വിശേഷിപ്പിക്കുന്ന സമയത്ത് മറ്റ് ചിലര് ഇത് ശരിക്കും ചെരുപ്പാണോ എന്ന് ക്വസ്റ്റ്യൻ ഉയർത്തുന്നുണ്ട്. ധരിക്കുമ്പോഴുള്ള കംഫർട്ടിനേക്കാൾ ആസ്വാദനത്തിന് പ്രാധാന്യം നൽകുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ അഭിപ്രായ ഭിന്നതകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ബെയർലി ദെർ സാൻഡൽസ് ഇപ്പോ ഫുഡ് വെയർ ട്രെൻഡ് മാത്രമല്ല, ബോൾഡ് മിനിമലിസത്തിന്റെ പുതിയൊരു പ്രതീകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാട്ടോ. എന്തായാലും അടിഭാഗമില്ലാത്ത ഒരു ചെരുപ്പിന്റെ വില എന്ന് പറയുന്നത് 1.5 lakh കേട്ടോ. ഫാഷൻ ലോകത്തെ പുത്തൻ ഒരു തരംഗമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു ബെയർ ഫുഡ് സാൻഡൽസ്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക്. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കാരണം രാത്രിയിൽ ഉറങ്ങാൻ സമയം കിട്ടാറില്ല. എന്നാൽ മറ്റു ചിലര് അവധി ദിവസങ്ങളിലെ 8-9 മണിക്കൂറിലധികം ഉറങ്ങാനായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ആൻഡ് ഈ ഉറക്കക്കുറവിനെ കുറിച്ച് ധാരാളം സ്റ്റഡീസ് നടന്നിട്ടുണ്ടല്ലേ. ഉറക്കം കുറഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മിക്കവരും ബോധവാന്മാരാണ്. എന്നാലേ ഉറക്കം കൂടിയാലും ആരോഗ്യം പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട് എന്ന് ഞെട്ടിക്കുന്ന പഠനമാണ് ഇപ്പോൾ ദാ പുറത്തു വന്നിരിക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുന്നതും ആവശ്യത്തിലധികം ഉറങ്ങുന്നതും നിങ്ങളെ പ്രായ കൂടുതലുള്ളവരാക്കി മാറ്റുമെന്നാണ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് കേട്ടോ. പഠനം പോപ്പുലർ ആയിട്ടുള്ള ഒരു ശാസ്ത്ര മാസികയായിട്ടുള്ള നേച്ചറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉറക്കവും പ്രായമാകുന്നതും തമ്മിലുള്ള ഞെട്ടിക്കുന്ന ഒരു കണക്ഷനാണ് നമ്മുടെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. UK ബയോബാങ്കിൽ രജിസ്റ്റർ ചെയ്ത 500,000-ൽ അധികം ആളുകളുടെ ആരോഗ്യ വിവരങ്ങൾ ചെക്ക് ചെയ്തതിലൂടെയാണ് ഗവേഷകർ ഈ ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹൃദയം, ശ്വാസകോശങ്ങൾ, തലച്ചോറ് ഉൾപ്പെടെയുള്ള 17 പ്രധാന അവയവങ്ങളുടെ ജൈവികമായിട്ടുള്ള പ്രായമാകൽ പ്രക്രിയയെ ഉറക്കം എങ്ങനെ ബാധിക്കുന്നു എന്നാണ് സയന്റിസ്റ്റുകൾ നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു യു ആകൃതിയിലുള്ള ബന്ധമാണ് പ്രായമാകുന്നതുമായിട്ടുള്ളതെന്നാണ് പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് ഉറക്കം കുറഞ്ഞാലും കൂടിയാലും ഒരുപോലെ ദോഷം ചെയ്യും എന്ന് ചുരുക്കം. നമ്മൾ പറയാറുണ്ടല്ലോ, അമിതമായാൽ അമൃതും വിഷമാണ് എന്നുള്ള കാര്യം. രാത്രിയിൽ 6 മണിക്കൂറിൽ താഴെ മാത്രം ഉറങ്ങുന്നവരിലും 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നവരിലും നമ്മുടെ ബോഡിയിലെ കോശങ്ങൾക്കും അവയവങ്ങൾക്കും വളരെ വേഗത്തിൽ പ്രായമാകുന്നതായിട്ട് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ എത്ര മണിക്കൂറാണ് കൃത്യമായിട്ട് ഉറങ്ങേണ്ടത്? പല ആൾക്കാരുടെയും ഉള്ളിൽ ഉയരുന്ന ഒരു ചോദ്യമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം പറഞ്ഞ സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ഒരു പ്രശ്നം ഇതായിരിക്കും. 500,000 ആളുകളെ നിരീക്ഷിച്ചതിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ ഒരു വസ്തുതയുണ്ട് കേട്ടോ. നമ്മുടെ ബോഡിക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മാത്രം പ്രായമാകുന്നതായിട്ട് കണ്ടത് 6.4 മണിക്കൂർ മുതൽ 7.8 മണിക്കൂർ വരെ രാത്രി ഉറങ്ങുന്നവരിലാണ്. ഇതാണ് ആരോഗ്യകരമായിട്ടുള്ള ജീവിതത്തിനായുള്ള ഉറക്കത്തിന്റെ സ്വീറ്റ് സ്പോട്ട്. അമേരിക്കയിലെ നാഷണൽ പബ്ലിക് ഹെൽത്ത് ഏജൻസി ആയിട്ടുള്ള സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നിർദ്ദേശിക്കുന്നത് 18-ന് 60 ഇടയിലെ പ്രായമുള്ളവർ കുറഞ്ഞത് 7 മണിക്കൂറെങ്കിലും ദിവസവും ഉറങ്ങണം എന്നുള്ളതാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ജുൻഹാവോ വെൻ പറയുന്നത് ആവശ്യത്തിന് ഉറക്കം ലഭിക്കാതെ വരുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ബോഡിയിലെ വീക്കം വർദ്ധിക്കുകയും തൽഫലമായിട്ട് കോശങ്ങൾക്ക് സ്വയം കേടുപാടുകൾ തീർക്കാനായിട്ടുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടാതെ കുറഞ്ഞ ഉറക്കം നമ്മുടെ ബോഡിയിലെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അത് കോശങ്ങളുടെ പ്രായമാകൽ പ്രക്രിയയെ വേഗത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ സ്ഥിരമായിട്ട് 9 മുതൽ 10 മണിക്കൂർ ഉറങ്ങിയിട്ടും ക്ഷീണം മാറുന്നില്ലെങ്കിൽ അത് നമ്മുടെ ബോഡിയിലെ മറ്റ് അസുഖങ്ങളുടെ ലക്ഷണമാകാം എന്നാണ് ഗവേഷണം പറയുന്നത്. കൂടുതൽ സമയം ഉറങ്ങുന്നത് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ബോഡിയെ ദോഷമായിട്ട് ബാധിക്കുന്നില്ല. എന്നാൽ സ്ഥിരമായിട്ട് കൂടുതൽ സമയം ഉറങ്ങുന്നവർക്ക് പ്രായമാകുന്ന സമയത്ത് വിഷാദ രോഗം, ഹൃദയരോഗം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ചുരുക്കത്തിൽ കൃത്യമായിട്ടുള്ള അളവിലുള്ള ഉറക്കം അനിവാര്യമാണ് കേട്ടോ. സോ നല്ല ഉറക്കത്തിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജൈവ ഘടികാരത്തെ കൃത്യമായിട്ട് നിലനിർത്താനായിട്ട് വിദഗ്ധർ ചില വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാൻ കിടക്കുകയും ഒരേ സമയത്ത് ഉണരുകയും ചെയ്യുക എന്നതാണ്. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് മൊബൈൽ, TV സ്ക്രീനുകൾ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതും ബെസ്റ്റ് ആണ് കേട്ടോ. കൂടാതെ രാത്രി കാലങ്ങളിൽ മദ്യപാനം ഒഴിവാക്കുക, അതുപോലെ തന്നെ രാവിലെ ഉണരുന്ന സമയത്ത് നല്ല വെളിച്ചം ഏൽക്കുന്നത് നമ്മുടെ ബോഡി ഉന്മേഷമുള്ളതാക്കാനായിട്ട് സഹായിക്കുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി മാത്രമുള്ളതാണ്. ആരോഗ്യ സംബന്ധമായുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് കേട്ടോ. ടേക്ക് എ ബ്രേക്കിലൂടെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ പാമ്പുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തേക്ക് നീടുന്ന കാഴ്ച കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണല്ലേ. എന്നാൽ പാമ്പ് അങ്ങനെ ചെയ്യുന്നത് കോപം കൊണ്ടോ അല്ലെങ്കിൽ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നതിനോ അല്ല, അതിനു പിന്നിൽ പ്രകൃതിയുടെ അത്ഭുതകരമായിട്ടുള്ള ഒരു ശാസ്ത്രമുണ്ട്. അതെന്താണെന്ന് കേൾക്കാം. ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർ ജെ അനാമിക. മനുഷ്യൻ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പ്രധാനമായിട്ടും കണ്ണും ചെവിയും യൂസ് ചെയ്യുന്ന സമയത്ത് പാമ്പുകൾ സ്മെൽ വാസനയിലൂടെയാണ് പ്രധാനമായിട്ടും ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാറുള്ളത്. പാമ്പ് നാവ് ഉപയോഗിക്കുന്നത് വായുവിലെ ചെറിയ രാസ കണങ്ങൾ ശേഖരിക്കാനായിട്ടാണ് കേട്ടോ. നാവ് പുറത്തേക്ക് നീട്ടുന്ന സമയത്ത് വായുവിലുള്ള ചെറിയ കണികകളും ചുറ്റുപാടിലെ കെമിക്കൽ സയൻസ് നാവിൽ പറ്റി പിടിക്കുന്നുണ്ട്. പിന്നീട് അവ നാവ് അകത്താക്കി വായുടെ മുകളിലുള്ള പ്രത്യേക അവയവമായിട്ടുള്ള ജേക്കബ്സൺസ് ഓർഗൻ എന്ന ഭാഗത്ത് സ്പർശിപ്പിക്കും. അവയവം ഈ കണികകളെ വിശകലനം ചെയ്ത് പാമ്പിന്റെ തലച്ചോറിലേക്ക് സിഗ്നലുകൾ അയക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് പാമ്പിന് അതിന്റെ ചുറ്റുപാടും ഇരയോ ശത്രുവോ തടസ്സങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പാമ്പിന്റെ നാവ് രണ്ടായിട്ട് പിളർന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നാവിന്റെ ഇരുവശങ്ങളും വേർതിരിച്ച് ഡീറ്റെയിൽസ് ശേഖരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇടതുവശത്തെ വാസനയുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കണികകൾ ലഭിക്കുകയാണെങ്കിൽ ഇര ഇടതുവശത്താണെന്നും അപകടം ആ ദിശയിൽ നിന്നാണെന്നും പാമ്പ് മനസ്സിലാക്കും. കൂടുതൽ കണികകൾ വലതുവശത്ത് പറ്റി പിടിച്ചാൽ പാമ്പിന് അതിന്റെ ഇര വലതുവശത്തുള്ളതാണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ചുരുക്കത്തിൽ, പാമ്പിന്റെ നാവ് ഒരു പ്രകൃതിദത്ത GPS പോലെ പ്രവർത്തിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ഇരയുടെ സ്ഥാനം കണ്ടെത്താനായിട്ട്, ശത്രുവിന്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട്, പങ്കാളിയെ കണ്ടെത്താനായിട്ട്, പുതിയ പ്രദേശം പരിശോധിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം പാമ്പ് അതിന്റെ നാവ് യൂസ് ചെയ്യുന്നുണ്ട്. കാഴ്ചക്കുറവുള്ള പാമ്പുകൾക്ക് ഇത് ജീവൻ രക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഉപാധി കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ പാമ്പ് ഇടയ്ക്കിടയ്ക്ക് നാവ് നീട്ടുന്നത് അതക്രമിക്കാൻ പോകുന്നു എന്ന സൂചനയായിട്ട് പല ആൾക്കാരും കരുതാറുണ്ട്. യഥാർത്ഥത്തിൽ അത് പരിസരം മനസ്സിലാക്കാനായിട്ടുള്ള സ്വാഭാവിക പ്രവൃത്തിയാണ് എന്ന് തന്നെ പറയാം. മനുഷ്യൻ ചുറ്റും നോക്കുന്നത് പോലെ പാമ്പ് നാവ് ഉപയോഗിച്ച് ചുറ്റുപാടിനെ പഠിക്കുകയാണ്. ഒരു ചെറിയ നാവ് ഉപയോഗിച്ച് വായുവിന്റെ ദിശയും മണവും ഇരയുടെ സാന്നിധ്യവും അപകടവും തിരിച്ചറിയുന്ന പാമ്പുകളുടെ കഴിവ് പ്രകൃതിയുടെ ഒരു അത്ഭുതങ്ങളിൽ ഒന്നാണ് എന്ന് തന്നെ പറയാട്ടോ. നമ്മൾ ഭയത്തോടെ കാണുന്ന ആ ഒരു ചെറിയ ചലനത്തിനുള്ളിൽ പോലും അതിസൂക്ഷ്മമായിട്ടുള്ള ശാസ്ത്രം ഒളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. അപ്പോ ഈ പാമ്പ് നാവ് നീട്ടുന്നത് ഇരയെ ഭയപ്പെടുത്താനല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ. അപ്പോ ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അടുത്ത ദിവസം മറ്റടിപൊളി വിശേഷങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാനായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു മനോഹരമായിട്ടുള്ള ശുഭരാത്രി വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ക്ഷമയെന്ന് കേൾക്കുമ്പോഴേ പലർക്കും അതൊരു തോൽവിയായോ അല്ലെങ്കിൽ ഒരുതരം നിസ്സഹായതയായൊക്കെ തോന്നാം. എന്നാൽ സത്യം അതല്ല. പ്രതികരിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ നിശബ്ദരാകുന്നത്. മറിച്ച് ചില സൗഹൃദങ്ങളിൽ മൗനവും കാത്തിരിപ്പ് നൽകുന്ന ഉത്തരങ്ങൾ വാക്കുകൾക്ക് നൽകാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണത്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും മുന്നിൽ എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നതിനേക്കാൾ വലിയൊരു ശക്തിയാണ് കുറച്ചൊന്ന് കാത്തിരിക്കുക എന്നത്. അതൊരു ആന്തരികമായ കരുത്താണ്. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
4: അതെ, ഈ പ്രളയത്തിലും സൗഹൃദത്തിലുമൊക്കെ ഈ ക്ഷമയ്ക്ക് വലിയൊരു പങ്കുണ്ട്. എത്ര അടുത്ത ബന്ധങ്ങളാണെങ്കിലും ചിലപ്പോൾ ചെറിയ തെറ്റിദ്ധാരണകൾ വരാം, ദേഷ്യം വരാം. ആ ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ കാലങ്ങളോളം ആ മനസ്സുകളിൽ ഒരു മുറിവായി കിടക്കും. അവിടെയാണ് ക്ഷമ ഒരു പാലമായി മാറുന്നത്. ദേഷ്യം വരുന്ന ആ നിമിഷത്തിൽ ഒന്ന് മിണ്ടാതിരുന്നാൽ, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ ഒന്ന് തണുക്കാൻ അനുവദിച്ചാൽ പിന്നീട് നമ്മൾ ചിന്തിക്കുമ്പോൾ തോന്നും, ഭാഗ്യം അന്നങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന്. ബന്ധങ്ങളെ തകരാതെ ചേർത്ത് പിടിക്കാൻ ക്ഷമയോളം പോന്ന മറ്റൊരായുധമില്ല. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ വലിയ ആഗ്രഹങ്ങളോടെ തുടങ്ങുന്ന പല കാര്യങ്ങളും പെട്ടെന്ന് നടക്കണം എന്ന് വാശി പിടിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഒരു ചെറിയ പരാജയം വരുമ്പോഴേക്കും എല്ലാം നിർത്തി പിന്മാറാൻ തോന്നും. പക്ഷേ പ്രകൃതിയെ ഒന്ന് നോക്കി, ഒരു വിത്ത് നട്ടാൽ പിറ്റേ ദിവസം തന്നെ അത് വലിയൊരു മരമാകില്ലല്ലോ. അതിന് അതിൻ്റേതായ സമയമെടുക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്വപ്നങ്ങളും. പരാജയങ്ങൾ സ്വാഭാവികമാണ്. അവിടെ തളർന്നു പോവാതെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനും അധ്വാനിക്കാനും കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ വിജയത്തിന്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ശത്രു പലപ്പോഴും നമ്മുടെ തന്നെ എടുത്ത ചാട്ടമാണ്. ഒരു പ്രശ്നം വരുമ്പോഴേ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പ്രതികരിക്കും. എന്നാൽ ഒന്ന് മാറി നിന്ന് ക്ഷമയോടെ ആ പ്രശ്നത്തെ നോക്കിക്കാണാൻ കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന വ്യക്തത വളരെ വലുതാണ്. ക്ഷമയുള്ള ഒരാൾക്ക് മാത്രമേ സാഹചര്യങ്ങളെ കൃത്യമായി വിലയിരുത്താനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. അത് നമ്മളെ ഒരുപാട് അബദ്ധങ്ങളിൽ നിന്നും പിന്നീട് തോന്നാവുന്ന പശ്ചാത്താപങ്ങളിൽ നിന്നും എന്നേക്കുമായിട്ട് രക്ഷിക്കും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ മറ്റുള്ളവരോട് മാത്രമല്ല ക്ഷമിക്കേണ്ടത്, ചിലപ്പോഴൊക്കെ നമ്മളോട് തന്നെ നമുക്ക് കുറച്ച് ക്ഷമയൊക്കെ വേണം. നമ്മളും ചിലപ്പോൾ തെറ്റുകൾ ചെയ്യാം, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരാം. അപ്പോഴൊക്കെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തി നിരാശരാകുന്നതിന് പകരം സ്വയം പൊറുക്കാനും ഒന്ന് മാറി ചിന്തിക്കാനും നമുക്ക് കഴിയണം. നമ്മളും സാധാരണ മനുഷ്യരാണെന്നും വീഴ്ചകളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്നുമുള്ള തിരിച്ചറിവാണ് സ്വയം ക്ഷമിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മളോട് തന്നെ കാണിക്കുന്ന ആ ഒരു ദയ, അത് നമ്മളെ മാനസികമായി ഒരുപാട് സ്ട്രോങ് ആക്കും. ശരിയല്ലേ? കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും തയ്യാറാകുന്നവരെ സമൂഹം ചിലപ്പോൾ ദുർബലരായി കണ്ടേക്കാം. അവൻ പ്രതികരിക്കാത്തത് പേടിച്ചിട്ടാണ് എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ അവരുടെ വാക്കുകൾ കേട്ട് നമ്മുടെ രീതികൾ മാറ്റേണ്ട കാര്യമില്ല. കാരണം അനാവശ്യമായ തർക്കങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുന്നത് ഒരു വലിയ കലയാണ്. നമ്മുടെ ഊർജവും സമയവും എവിടെ ചെലവാക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അർഹിക്കാത്ത കാര്യങ്ങൾക്കും വ്യക്തികൾക്കും പിന്നാലെ പോയി സമാധാനം കളയുന്നതിനേക്കാൾ നല്ലത് ക്ഷമയോടെ അവഗണിച്ച് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൽ ഒന്ന് ഓർക്കുക, ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒന്നല്ല. അപ്രതീക്ഷിതമായ കാറ്റും കോളുമൊക്കെ ഇടയ്ക്ക് വരും. അവിടെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം, ഏറ്റവും വലിയ സംരക്ഷണം എന്ന് പറയുന്നത് ഈ ക്ഷമയാണ്. അത് നമ്മളെ കാത്തുരക്ഷിക്കും. നമ്മുടെ ബന്ധങ്ങളെയും സ്വപ്നങ്ങളെയും അത് പൂവണിയാൻ സഹായിക്കും. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും ഒന്ന് കണ്ണടച്ച് ദീർഘമായി ഒരു ശ്വാസമെടുക്കുക, ക്ഷമയോടെ അതിനെ നേരിടുക. എല്ലാ പ്രശ്നങ്ങളെയും പുഞ്ചിരിയോടെ നേരിടാൻ നിങ്ങൾക്ക് തീർച്ചയായും കഴിയും. കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.